ചരരാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശ

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ ക

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതു സ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: അത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 29 ചൊവ്വാഴ്ച. കൊല്ലവർഷം 1202 കന്നിമാസം 13 അശ്വതി നക്ഷത്രം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ല എങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ല എങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ല എങ്കിൽ ഇഴയുക. എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും പിന്തിരിയാതെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നൽകുന്നത്. വേഗതയല്ല, മറിച്ച് മാറ്റമില്ലാത്ത ലക്ഷ്യബോധവും മുന്നോട്ടുള്ള യാത്രയുമാണ് പ്രധാനം. സാഹചര്യങ്ങൾ എത്ര പ്രയാസകരമാണെങ്കിലും നമ്മളാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങളിലൂടെയെങ്കിലും ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. നിശ്ചലമായി നിൽക്കാതെ നിരന്തരം മുന്നേറാനുള്ള ഈ മനോഭാവമാണ് ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തന്നെ പറയാം. നല്ല നല്ല മാറ്റങ്ങൾ പ്രാവർത്തികമാക്കി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. പരാജയം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ മികവോടെ ഭാവിയിൽ വിജയങ്ങൾ കെട്ടിപ്പടുക്കാം. ഉദാഹരണത്തിന്, പരാജയപ്പെട്ട് തളരുന്ന അവസ്ഥയിൽ നിന്ന് ആ ചിന്താഗതിയിൽ നമുക്കൊരൽപ്പം മാറ്റം വരുത്താം. മാറി ഇപ്രകാരം ചിന്തിക്കാൻ ശീലിക്കുക. പരാജയം എന്നൊന്നില്ല. ഒന്നുകിൽ നാം ജയിക്കുന്നു, അല്ലെങ്കിൽ നാം പഠിക്കുന്നു. രണ്ടായാലും നമുക്ക് നേട്ടങ്ങൾ മാത്രം. ഇതൊരു മാറിയ ചിന്താഗതിയല്ലേ? വിജയത്തിലേക്കുള്ള വഴിയായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. എതിരാളികൾ നമുക്കെതിരെ ചതി ഉപയോഗിക്കുന്നത് നാം അവരെക്കാൾ കരുത്തരാണെന്ന ഭയം കൊണ്ടാണ്. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിച്ചാൽ പല ആകുലതകളും നമുക്ക് ഒഴിവാക്കാം. എല്ലാവരും എപ്പോഴും എവിടെയും താഴ്ന്നു കൊടുക്കുന്നത് നല്ലതാണെന്ന ചിന്താഗതിയിൽ നമുക്ക് അല്പം മാറ്റം വരുത്തി നോക്കാം. താഴ്ന്നു കൊടുക്കുക തന്നെ വേണം, പക്ഷേ നമ്മെ അംഗീകരിക്കുന്നവരുടെ മുമ്പിൽ മാത്രം. അഹങ്കാരം മുഖമുദ്രയാക്കിയവരുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കുന്നത് ഭീരുത്വമാണ്. അവിടെ തലയുയർത്തി നട്ടെല്ലു നിവർത്തി തന്നെ നിൽക്കണം. നമുക്ക് നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മെ പരിഹസിച്ചവരുടെയും കളിയാക്കിയവരുടെയും മുന്നിൽ അവ നേടി നാം കഴിവ് തെളിയിക്കുക തന്നെ വേണം. നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക അനുഭവങ്ങളിൽ നിന്നുമാണ്. അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം എല്ലാവർക്കുമായി കരുതി വെക്കുന്നത് നമ്മെ തോൽപ്പിക്കാനോ തളർത്താനോ അല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ പഠിക്കാനും അടുത്തറിയാനും നല്ലത് കെട്ടതും തിരിച്ചറിയാനും കൂടിയാണ്. എന്നാൽ പല പാഠങ്ങളും നാം ജീവിതത്തിൽ വളരെ വൈകിയാവും പഠിക്കുന്നത്. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് അപകടമാണ്. എന്തിനോടുമുള്ള അമിത സ്നേഹം പിന്നീട് നമ്മുടെ ബലഹീനതയായി മാറും. കൂടെ നിൽക്കുന്നവരും മധുരഭാഷണം നടത്തുന്നവരും എപ്പോഴും നമ്മെ പുകഴ്ത്തി സംസാരിക്കുന്നവരും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാവില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ജീവിതാവസാനം വരെ തികച്ചും ഒറ്റപ്പെട്ട് പോയേക്കാം. ആരോഗ്യം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. നാം ഓരോരുത്തരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലേക്ക്, അവനവന്റെ പ്രവൃത്തികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ കാണാതെ പോയ ഒരുപാട് തെറ്റുകളും കുറവുകളും ഉണ്ടാവും. അവയെയാണ് നാം ആദ്യം തിരുത്തേണ്ടത്. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ ചെയ്ത ശരികൾക്ക് കൈയടിക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. എന്നാൽ പിഴവ് സംഭവിച്ചാൽ കുറ്റപ്പെടുത്താനും തളർത്താനും നിരവധി ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനും മെനക്കെടാതെ സ്വന്തം തെറ്റുകൾ തിരുത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോവുക. നമുക്ക് ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 29-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഹൃദ്രോഗങ്ങളെക്കുറിച്ചും സ്ട്രോക്കിനെ കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്നാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. കൃത്യമായ വ്യായാമം, സമീകൃത ആഹാരം, പുകവലി ഉപേക്ഷിക്കൽ എന്നിവയിലൂടെ ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനാകുമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവുമായ EMS നമ്പൂതിരിപ്പാട് ജനിച്ചത് 1909 സെപ്റ്റംബർ 29-നാണ്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിനും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കും തുടക്കമിട്ട വിപ്ലവകാരിയായ ചിന്തകനായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ആണവ റിയാക്ടർ നിർമ്മിക്കുകയും അണുബോംബിന്റെ വികസനത്തിന് വഴിവെച്ച മാൻഹാട്ടൻ പ്രോജക്റ്റിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത പ്രശസ്ത ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ എൻറിക്കോ ഫെർമി ജനിച്ചത് 1901 സെപ്റ്റംബർ 29-നാണ്. 1938 ഭൗതികശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം നേടിയ ആദ്യത്തെ അദ്ദേഹത്തെ ആറ്റോമിക് യുഗത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മധ്യ അമേരിക്കൻ രാജ്യമായ ഗ്വാട്ടിമാലയിൽ 36 വർഷം നീണ്ടുനിന്ന ക്രൂരമായ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സർക്കാരും വിപ്ലവകാരികളും തമ്മിൽ ചരിത്രപരമായ പ്രാഥമിക സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1996 സെപ്റ്റംബർ 29-നാണ്. 10,000-ക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത സംഘർഷത്തിന് ഇതോടെ വിരാമമായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വാത്സല്യവും സ്നേഹവും നിറഞ്ഞ വരികളിലൂടെ മലയാള കവിതയ്ക്ക് മാതൃത്വത്തിന്റെ ഗാംഭീര്യം പകർന്ന അനുഗ്രഹീത കവയത്രി. ഭാരതീയ സംസ്കാരത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും മനോഹാരിത സ്വന്തം കാവ്യങ്ങളിലൂടെ അവതരിപ്പിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി. ഇന്ന് സെപ്റ്റംബർ 29 മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയത്രി ബാലാമണി അമ്മയുടെ ഓർമ്മ ദിനം. 1909 ജൂലൈ 19 തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്താണ് അവർ ജനിച്ചത്. സാഹിത്യകാരനായിരുന്ന നാലപ്പാട്ട് നാരായണ മേനോന്റെ അനന്തരവളായ അവർ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. അമ്മ, കുടുംബം, മുത്തശ്ശി, മഴുവിന്റെ കഥ, അമ്പലത്തിൽ സഹപാഠികൾ തുടങ്ങി നിരവധി മനോഹരമായ കാവ്യസമാഹാരങ്ങൾ അവർ മലയാളത്തിന് സമ്മാനിച്ചു. മാതൃത്വത്തിന്റെ വാത്സല്യവും സ്നേഹവും തുളുമ്പുന്ന വരികളായിരുന്നു അവരുടെ കവിതകളിലെ പ്രധാന സവിശേഷത. അതിനാൽ തന്നെ മാതൃത്വത്തിന്റെ കവയത്രി എന്നാണ് സാഹിത്യ ലോകം അവരെ വിശേഷിപ്പിച്ചത്. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ ബാലാമണി അമ്മയുടെ മകളാണ്. സാഹിത്യ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സരസ്വതി സമ്മാൻ തുടങ്ങി നിരവധി ഉന്നത പുരസ്കാരങ്ങൾ ബാലാമണി അമ്മയെ തേടിയെത്തി. 2004 സെപ്റ്റംബർ 29 ബാലാമണി അമ്മ അന്തരിച്ചത്. കവിതകളിൽ സ്നേഹത്തിന്റെ തണലൊരുക്കി മലയാളി മനസ്സുകളിൽ നിത്യപ്രതിഷ്ഠ നേടിയ ബാലാമണി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ സ്മരണ ദിനത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പോരും.
1: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഐ, എന്തായി ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: ഇൻഫർട്ട് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. കൊടുമ്പ് ഓലശ്ശേരി റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ സെപ്റ്റംബർ 29 മുതൽ ഈ വഴി ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൌത്യവും സംയുക്തമായി ജില്ലാതല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. സെപ്റ്റംബർ 30 വൈകിട്ട് 3 സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പാലക്കാട് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ളാഷ് മോബ്, ബോധവൽക്കരണ ലഘുനാടകം എന്നിവ അരങ്ങേറും. തുടർന്ന് ഹൃദയത്തിനായി നടക്കാം എന്ന സന്ദേശവുമായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ചെറിയ കോട്ടമൈതാനത്തിലേക്ക് കൂട്ടനടത്തവും സംഘടിപ്പിക്കും. പാലക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഓക്സിജൻ നിശ്ചിത നിരക്കിൽ റീഫിൽ ചെയ്യുന്നതിനായി ഇ ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 3 വൈകിട്ട് 6 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491125300013. ഒരിക്കൽ കൂടി 0491125300013. ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു തൂഫാൻ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് തൂഫാൻ സന്ദേശം സംപ്രേഷണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B. സിന്ധു, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ VM അബ്ദുൾ ലത്തീഫ്, KM ഫെബിൻ, KV ബേബി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KK വിമൽരാജ്, ഫിനാൻസ് ഓഫീസർ P. അനിൽകുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. NQAS അംഗീകാരം ലഭിച്ച ജില്ലാ ആശുപത്രി ജീവനക്കാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനം. ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു ഉദ്ഘാടനം ചെയ്തു. N. സരിത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനമായി ട്രോഫിയും ഓരോ വകുപ്പിനെ പ്രതിനിധീകരിച്ചുള്ള ട്രോഫിയും. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജില്ലാ ആശുപത്രിയിലെ സ്ഥിര ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ 800 പേർക്ക് സർട്ടിഫിക്കറ്റും ബാഡ്ജും നൽകി ആദരിച്ചത്. ദേശീയ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ ഓരോ ബെഡിനും വർഷം 10,000 വീതം തുടർച്ചയായി 3 ലഭിക്കും. പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AK ഷീലാദേവി, VN ഷീജ, സിന്ധുമോൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B. റിയാസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KK വിമൽരാജ്, വിരമിച്ച ജില്ലാ ആശുപത്രി സൂപ്രണ്ട്മാർ, HMC അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ എന്നിവർ പങ്കെടുത്തു. സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെ ലഹരിമുക്ത ക്യാമ്പസായി പ്രഖ്യാപിച്ചു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ബ്രാൻഡ് അംബാസിഡർമാരായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കീം, നാടൻപാട്ട് കലാകാരനും പിന്നണി ഗായകനുമായ പ്രണവം ശശി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി എൻ സുധീർ അധ്യക്ഷത വഹിച്ചു. വിമുക്തി ജില്ലാ മാനേജർ എസ് സജീവ് ലഹരി മുക്ത ക്യാമ്പസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മായ സി നായർ, കെ എസ് ഇ എസ് എ പ്രസിഡന്റ് പി ഷാജി, ജി സി ടി ഒ പ്രസിഡന്റ് ഡോക്ടർ സി കുര്യൻ ബിനു, കോളേജ് ആന്റി നർക്കോട്ടിക്സ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ സി എം നിഷ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ബലൂൺ വാനിൽ ഉയർത്തി വിദ്യാർത്ഥികളെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സുരക്ഷിതമായ ക്യാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് മയങ്ങില്ല കേരളം പദ്ധതിയുടെ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കേരള ഖാദി ബോർഡിന്റെ കീഴിലുള്ള വിൽപ്പനാ കേന്ദ്രങ്ങളിൽ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് അനുവദിച്ചു. ഖാദി ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമസൌഭാഗ്യ, കോട്ടമൈതാനം, ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, കൊല്ലങ്കോട്, തൃത്താല, കുമ്പിടി എന്നിവിടങ്ങളിലെ ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം, ചിതലി എന്നീ ഗ്രാമശില്പങ്ങളിലും സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. സർക്കാർ അർദ്ധസർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-253-4392, ഒരിക്കൽ കൂടി 0491-253-4392. ദേശീയ സമ്പാദ്യ പദ്ധതി ഹെഡ്ക്വാർട്ടേഴ്സ് എസ് എ എസ് ഏജന്റായിരുന്ന വടവന്നൂർ സ്വദേശി വി ഗംഗാധരന്റെ ഏജൻസി റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച് നിക്ഷേപകർക്ക് പരാതികളുണ്ടെങ്കിൽ അറിയിക്കാം. ഇദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് ഏജൻസി റദ്ദാക്കുന്നതായി അപേക്ഷകൾ സമർപ്പിച്ചത്. എന്തെങ്കിലും പരാതികളുള്ളവർ 30 ദിവസത്തിനകം ദേശീയ സമ്പാദ്യ പദ്ധതി ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അറിയിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-59-20, ഒരിക്കൽ കൂടി 0491-250-59-20. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പനമണ്ണ അമ്പലവട്ടം റാസ്കോ ട്രേഡിംഗിൽ റെന്ററിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിവരം രേഖാമൂലം ഒക്ടോബർ 12 അറിയിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. tsepkd@gmail.com ഇമെയിൽ മുഖേനയോ ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിലോ വിവരമറിയിക്കാത്ത പക്ഷം നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒരുമിച്ച് കൂടുതൽ ശക്തരായി, റാബിസ് വിമുക്ത കേരളത്തിലേക്ക്, ഏകാരോഗ്യം ഏക പ്രതിബദ്ധത എന്ന സന്ദേശവുമായി ലോക പേ വിഷബാധ ദിനം ആചരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, മൃഗസംരക്ഷണ വകുപ്പ്, കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം കേരളശ്ശേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. റാബിസ് വാക്സിൻ വികസിപ്പിച്ച ലൂയിസ് പാസ്റ്ററുടെ ചരമദിനമായ സെപ്റ്റംബർ 28 ദിനാചരണം നടക്കുന്നത്. മൃഗങ്ങളുടെ കടിയേറ്റാൽ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും കഴുകണമെന്നും ഉടനടി വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇൻഫോ@7 അവസാനിക്കുന്നു. നന്ദി.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
8: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഒരു വാട്സപ്പ് സീൻ പറയട്ടെ. നിങ്ങളിപ്പോ ഒരു മെസ്സേജ് അയച്ചു, ഹായ് എത്തിയോ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് സീനാണ്, പക്ഷെ റിപ്ലൈ ഇല്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നെറ്റ്ഫ്ലിക്സിനേക്കാൾ ഒരു പക്ഷേ വേഗത്തിൽ സീരീസ് തുടങ്ങും. എന്നോട് ഇനി എന്തെങ്കിലും ദേഷ്യമായിരിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ, ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിച്ചോ. പക്ഷെ റിയാലിറ്റിയിൽ ചിലപ്പോൾ ആള് വല്ല കുളിക്കാൻ പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും മെസ്സേജ് റിപ്ലൈ തരാത്തത്. നമ്മുടെ ബ്രെയിനിന്റെ ഫേവറേറ്റ് ഹോബി എന്താണെന്ന് അറിയാമോ? ഇൻഫർമേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അങ്ങ് സ്റ്റോറി എഴുതാൻ തുടങ്ങും. സോ ഇന്നത്തെ ടോപ്പിക് എഴുത്തോല സംസാരിക്കുന്ന അതേക്കുറിച്ചാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചല്ല, എല്ലാം നമ്മളെക്കുറിച്ചാണ്. എല്ലാവരും എന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, എല്ലാവർക്കും എന്നോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാം നിങ്ങളെക്കുറിച്ചല്ല, അതേക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. എഴുത്തോലയാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ വാട്സപ്പ് സീൻ വിട്ടിട്ട് നമ്മളിപ്പോ ഓഫീസ് വേർഷനിലേക്ക് വരുമ്പോ ബോസ് നമ്മളോട് പറയാണ് ഒന്ന് ക്യാബിനിലേക്ക് വരൂ. അത്ര മാത്രം പറയുമ്പോ ഓരോ ആളുകളുടെയും മൈൻഡിൽ ചിലപ്പോ റെസിഗ്നേഷൻ ലെറ്റർ, EMI, ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ അപ്ഡേറ്റ്, ഇനി ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്തിനാണ് ബോസ് വിളിച്ചത് എന്ന് നമുക്കറിയില്ല, അവിടെ ചെന്നാലേ അറിയുള്ളൂ. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മൾ കണക്ക് കൂട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ക്യാബിനിൽ കയറുമ്പോൾ ബോസ് പറയുന്നത് പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് IT ഒന്ന് വിളിച്ച് കണക്ട് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ആക്കാനായിരിക്കും. നമ്മൾ തന്നെ ഓവർ ആക്ടിങ് ചെയ്ത് ഓസ്കാർ വാങ്ങിയിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? ഇവന്റ് ചെറുതാണ്, മീനിങ് വലുതാക്കുന്നത് നമ്മളാണ്. നമ്മൾ പലപ്പോഴും ഫാക്ട്സിനേക്കാൾ, വസ്തുതകളേക്കാൾ ഇമാജിനേഷനാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ട്സിനെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പ്രഷർ കൂട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് കാര്യം. എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: റോഡിൽ വെച്ച് കണ്ട ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോ നോർമലി ഭയങ്കര സംസാരിക്കുന്ന ഒരു ചാറ്റ് ബോക്സ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഹായ് പറഞ്ഞപ്പോ ചെറിയൊരു സ്മൈൽ മാത്രം, ആ ഹായ് എന്നുള്ളൊരു സാധനം മാത്രം. വൈകുന്നേരം വരെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ടോർച്ചർ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം മാത്രം മതിയല്ലേ. എന്തോ ഇഷ്യൂ എന്നോടുത്തുണ്ട്, അതുകൊണ്ട് എന്നോട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് അപ്സെറ്റ് ആണോ. പക്ഷെ പിന്നീടായിരിക്കും അറിയുന്നത് ചിലപ്പോ അയാൾക്ക് വയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ പനിയായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു പെറ്റിന് വയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ടെൻഷൻ. സീ, ഓരോരുത്തരും അവരുടെ സ്വന്തം സിനിമയിലാണ് ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവിടെ ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ സൈലൻസിനും ഒരു ഹിഡൻ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടെന്ന് ചുമ്മാ അങ്ങ് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ എക്സ്പ്രഷനും സീക്രട്ട് ആയിട്ടുള്ള മീനിങ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതിന് ടെൻഷനാണ്. ഒരാൾ ഗോവയിൽ, ഒരാൾ മാൽദ്വീപ്സിൽ, ഒരാൾ ന്യൂ കാർ വാങ്ങുന്നു, ഒരാൾ എൻഗേജ്മെന്റ്. പിന്നെ നമ്മൾ, എന്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ, എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിലെ മറ്റുള്ള ആളുകളുടെ സ്റ്റോറീസും മറ്റുള്ള ആളുകളുടെ പോസ്റ്റും കണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ്, നമ്മൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ് റീലാണ് അല്ലെ? നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. അത് ഫെയർ ഗെയിം അല്ല. എപ്പോഴും ഓർമ്മിക്കുക, ആളുകൾ പോസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആളുകൾ പോസ്റ്റ് ചെയ്യാത്ത ഹാർട്ട് ബ്രേക്ക്സ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പോസ്റ്റ് ചെയ്യാത്ത ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് കമ്പാരിസൺ തുടങ്ങുമ്പോൾ സ്വയം നമ്മൾ മനസ്സിലാക്കണം, മുഴുവൻ കഥയും അറിയാതെ നമ്മൾ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നോ ദ ഹോൾ സ്റ്റോറി. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത്? സോ ഇൻസ്റ്റന്റ് പീസാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു വാക്ക് കൊടുക്കാം, ഒരു കാര്യവും പേഴ്സണലായിട്ട് എടുക്കില്ല എന്നുള്ളത്. ഒരു കാര്യവും നമ്മൾ പേഴ്സണലി എടുക്കാതിരിക്കുക. റിപ്ലൈ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതങ്ങനെ പേഴ്സണലി എടുത്ത് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ബ്രീത്ത് ചെയ്യുക. ആരെങ്കിലും ബിസി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ അസ്യൂം ചെയ്യുക. ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്റ്റോറി ഉണ്ടാക്കേണ്ട. കാരണം ലൈഫിൽ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് വരുന്നത് സംഭവങ്ങളിൽ നിന്നല്ല, അവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥത്തിൽ നിന്നാണല്ലേ. സോ ഇന്നത്തെ പഞ്ച് അതാണ്. എല്ലാ മെസ്സേജിനും നിങ്ങളെ കുറിച്ച് അർത്ഥമില്ല, എല്ലാ സൈലൻസും റിജക്ഷൻ അല്ല, എല്ലാ സീരിയസ് മുഖത്തിനും നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ കുറച്ചുകൂടെ ലൈറ്റായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല കോൺവെർസേഷൻസ് ലൈഫിൽ ഉണ്ടാവട്ടെ. ഓവർ തിങ്കിങ് എന്നുള്ള കാര്യം കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഏറ്റവും കൂടുതൽ സമാധാനം മാത്രം ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
4: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

ഓ സഖിനിയൻ, അങ്ങനെ എത്ര പാട്ട് നമുക്ക് പാടാൻ പറ്റും അല്ലേ? സമയം കൃത്യം 8 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. എന്താണ് ഈ ഹൃദയത്തിന് പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഇന്ന് September 29 ആണ്. നമ്മൾ അങ്ങനെ ഒരു ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പിയിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലെ, സന്തോഷം കൊണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ലേ, നമുക്ക് സന്തോഷവും ദുഃഖവും അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യവും വിഷമം എല്ലാം നമുക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ആഘാതങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആരോഗ്യമുള്ളൊരു ഹൃദയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കണം എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. അങ്ങനെ അത്തരം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ദിവസമുള്ളത്. എന്തായാലും നമ്മുടെ ഹൃദയം നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീശങ്കർ ആയിക്കോട്ടെ, വിദ്യാരാമരാജ ആയിക്കോട്ടെ, രണ്ടുപേരും അങ്ങനെ ഇന്ത്യയുടെ ഹൃദയം കവർന്ന പ്രകടനങ്ങളാണ്. വെള്ളിയും വെങ്കലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. എന്തായാലും നല്ല ഹൃദയം നിറച്ച ഒരു ദിവസമാകട്ടെ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും സംഭവിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന് വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റിവെക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹൃദയം വളരെ വളരെ പ്രഷ്യസാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഹൃദയം നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയം കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ പറയുന്ന വാക്കും നോക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചില ഹൃദയങ്ങൾ തകർക്കും അല്ലേ. നമ്മുടെ ഹൃദയം ചില വേറെ ആൾക്കാരും കുറച്ചുകൂടെ സേഫ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഹൃദയങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റട്ടെ. ഈ ഹൃദയ ദിനത്തിൽ നല്ലൊരു പാട്ടോടു കൂടിയാണ് നമ്മളിത് നമ്മുടെ മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 RJ ഹീരയാണ്. സോ എന്റെ കയ്യിലൊരു ചോദ്യമുണ്ട്, പക്ഷെ ആ ചോദ്യം ഞാൻ പാട്ടുകൾക്ക് ശേഷം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് എന്റെ ഹൃദയ താളം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് RJ ഹീര.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ഹൃദയദിന ആശംസകൾ പറയാണ്. വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം ഹൃദയത്തിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാണ്, അതായത് നിങ്ങളുടെ ഹൃദയത്തിന് ഒന്ന് റീപ്ലേസ് ചെയ്യാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരുടെ ഹൃദയമായിരിക്കും നിങ്ങൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. എന്തായാലും ദേ ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ്.
3: ഇതാരാണ്?
4: ഇത് സ്നേഹക്കൂടാണ്.
3: സ്നേഹക്കൂട് നിന്ന് അക്ബറേട്ടൻ അല്ലേ? ഓക്കെ, സുഖാണോ?
4: സന്തോഷം.
3: ശരി, അപ്പൊ എന്റെ ഇന്നത്തെ ഹൃദയദിനം സ്പെഷ്യൽ ആയിട്ടുള്ള ചോദ്യം, നമ്മുടെ ഹൃദയം ഒന്ന് മാറ്റി വെക്കാൻ ഒരു ചാൻസ് ഞാൻ തരുവാണെങ്കിൽ ആരുടെ ഹൃദയമായിരിക്കും മാറ്റി വെക്കുക?
4: ആരുടെ ഹൃദയമാണ് മാറ്റി
3: വെക്കുക? സ്വന്തം ഹൃദയം മാറ്റി. എന്താണ്?
4: എന്റെ ഹൃദയം മോശമായിട്ട് എനിക്ക് തോന്നില്ല, പെർഫെക്റ്റ് ഹാർട്ട് ആണ്.
3: അപ്പൊ മാറ്റി വെക്കില്ല.
4: ദാറ്റ് മീൻസ് ഐ ആം കെയറിംഗ് മൈ ഹാർട്ട്. മൈ ഹാർട്ട് ഈസ് ദി പെർഫെക്റ്റ്.
3: ഓക്കെ, എന്തൊക്കെയാണ് ഹൃദയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: ഞാനൊരു 20 ഇയേഴ്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഞാൻ എല്ലാരോടും പറയാണ്, രോഗികളോടല്ല പറയുന്നത്, അല്ലാത്തവരോട്. കയറ്റം കയറുക, കയറ്റം കയറുക, കയറ്റം.
3: ഓക്കെ,
4: ദിവസവും കയറ്റം കയറുക. വീട്ടിൽ സ്റ്റെയർകേസ് ഉണ്ടെങ്കിൽ സ്റ്റെയർകേസ് ഒരു 10 or 20 തവണ അതൊരു ഒരു എക്സർസൈസ് ആക്കുക ദിവസവും. That will be very good for your heart.
3: Okay, appo adana akbar ende tip.
4: Anthiram cheyyunnana adu.
3: Very good, very good. Appo endayil inna aarkana namukku wishes kodukkande?
4: Wishes 30 varsham enne sahichu, enne snehichu, ende കൂടെ ജീവിച്ച എന്റെ സഹയാത്രിയായ എന്റെ കൂട്ടുകാരി ഷക്കീലയ്ക്കാണ് ഇന്നത്തെ എന്റെ വിഷം.
3: ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചിക്ക് എന്തായാലും നമുക്ക് വിഷസ് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ.
4: എന്റെ 30th വെഡിങ് ആനിവേഴ്സറി ആണ്
3: ഇന്നോ?
4: അതെ,
3: 30th. അടിപൊളി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പൊ എന്തായാലും ഷക്കീല ചേച്ചിയും അക്ബറേണ രണ്ടുപേരുടെയും ഇന്ന് വെഡിങ് ആനിവേഴ്സറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു നല്ല ദിവസം അല്ലേ? September 29th വേൾഡ് ഹാർട്ട് ഡേയും കൂടിയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഹൃദയം, രണ്ട് ഹൃദയങ്ങൾ ചേർന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളതിൽ വലിയ സന്തോഷം എന്തായാലും അറിയാൻ പറ്റിയില്ലേ. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാണ്, നിങ്ങളുടെ ഹാർട്ട് ഒന്ന് വേറൊരു ഹാർട്ടുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ ആരുടെ ഹാർട്ട് വെക്കും എന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. എന്തായാലും നിങ്ങൾക്കും വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വസവും അറിയിക്കാം. ഇന്ന് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ വലിയ ജിംനാസ്റ്റിക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ പാട്ടുകൾക്ക് ശേഷം. എന്തായാലും ഇന്ന് ഹൃദയ ദിനമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യുന്നതാണ് അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര, ഹൃദയത്തിന്റെ പാട്ട്. ഹൃദയവും ഹൃദയവും എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 28 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ വലിയ ജിംനാസ്റ്റിക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭ്രമണപഥം ചെറുതായിട്ട് ഒന്ന് മാറ്റാൻ ട്രൈ ചെയ്യുമ്പോൾ കുറെ ഫോട്ടോസ് കിട്ടും. അപ്പൊ നേരെ തലകീഴാവുന്ന സമയത്ത് പല പല ഡിഫറെന്റ് ഫോട്ടോസ് കിട്ടും. അങ്ങനെ ബഹിരാകാശ നിലയം വരെ അവിടെ ജിംനാസ്റ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ജിംനാസ്റ്റിക്സ് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണെങ്കിലും, നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറുന്നു, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇപ്പോൾ സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ, അല്ലെ? അപ്പൊ ചില ജോബിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ ഞങ്ങളാണെങ്കിൽ RGs ആണെങ്കിലും കുറേ നേരം ഇരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇരുത്തം കുറച്ചിട്ട് നമ്മൾ നന്നായിട്ട് നടക്കണം, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്റർ ആവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് നമ്മൾ എന്താ പറയുക, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, എങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഹാർട്ടിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹാർട്ട് ഹെൽത്തും അല്ലെങ്കിൽ കുറച്ച് ചെക്കപ്പുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഹൃദയ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ ജിംനാസ്റ്റിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് അതിന്റെ ഫോട്ടോസ് നമ്മുടെ നാസയുടെ മലയാളി ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോനാണ് ആ ഒരു വിഷയങ്ങളൊക്കെ, നമ്മളുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ
4: ഹലോ, ഇതാരാണ്?
5: ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ മോഹനൻ കുന്നത്തോറും.
4: മോഹനൻ ചേട്ടാ, സുഖാണോ?
5: കൊറേ നാളായി വിളി തുടങ്ങിട്ടു.
4: അതെയോ? അതെയോ, ശരി ശരി. അപ്പൊ എന്താണ് വിശേഷം പറയൂ.
5: വിശേഷം ഇനിയിപ്പോ ഹാർട്ടിന്റെ
4: ആ അതെ.
5: അപ്പൊ എന്റെ ഹാർട്ടിന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല.
4: അപ്പൊ റീപ്ലേസ് ചെയ്യണ്ട?
5: ആ ഉണ്ട്, എക്സസൈസ് ഒക്കെ ഉണ്ട്, രാവിലെ നടക്കുന്നുണ്ട്. പിന്നെ 81 എനിക്കൊരു ശസ്ത്രക്രിയ നടത്തിയായിരുന്നു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്. ആ സമയത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇയാളുടെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ശസ്ത്രക്രിയ വേണേലും നടത്താമെന്ന്
4: പറഞ്ഞു.
5: അതുപോലെ തന്നെ അന്ന് എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ യോഗ ചെയ്യാൻ പറ്റിയല്ല, ഇത്തിരി പ്രായം കൂടിപ്പോയി.
4: ഓക്കെ,
5: ആ ഒരു ഇതാ. എന്നാലും ഈ നമ്മള് ദൈനംദിന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ.
4: ഓക്കെ, അപ്പൊ മിടുക്കനാണ്, അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ.
5: മിടുക്കനാണ്,
4: ശരി. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
5: ഹാർട്ട് ഉള്ളവർക്കും എല്ലാവർക്കും.
4: അപ്പൊ എല്ലാവർക്കും അല്ലേ? ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ മോഹനൻ ചേട്ടനാണ് വിളിച്ചത്. ഹാർട്ടുള്ള എല്ലാവർക്കാണ് ഇന്നത്തെ വിഷസ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഹാർട്ടുള്ള ആൾക്കാരാണ്, ജീവനുള്ള ആൾക്കാരാണ്, ജീവൻ തുടിക്കുന്ന ആളുകളാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. K4 കല്യാണം എന്ന സോങ് ആണ് വരുന്നത്. ഇതിലും ഒരു ഹാർട്ട് ബീറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം അങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനൊക്കെ വരില്ലേ. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു മൊത്തത്തിലുള്ള ഒരു മെസ്സിനെസ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ നമ്മുടെ ഹാർട്ടിന് നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേ പാട്ട് പ്ലേ ചെയ്യാണോ അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: എന്തായത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹിരണ. അപ്പൊ ഇന്ന് ലോക ഹൃദയ ദിനമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹെൽത്ത് ഓഫ് ഹൃദയം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ നടക്കാനും കൂടുതൽ എക്സസൈസ് ചെയ്യാനും നമ്മുടെ ഹാർട്ടിനെ കുറച്ചധികം ബീറ്റ് ചെയ്ത് നമ്മൾ അതിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. BPL-കാർക്ക് നമുക്ക് ഇനി ഹൃദയാഘാത പരിശോധന, അതായത് നമ്മൾ ട്രോപ്പ് ടി എന്ന് പറയും, ട്രോപ്പ് ഓൺ ഇൻ ടി എന്ന് പറയുന്ന പരിശോധന ഇനി BPL-കാർക്ക് സൗജന്യമാക്കാനുള്ള രീതിയിലുള്ള ഒരു ഒരു ഒരു ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ വരുന്നുണ്ട്, വിച്ച് ഇസ് വെരി വെൽക്കമിംഗ് അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണം. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് അതൊക്കെ നോക്കി ആ രീതിയിൽ നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, അജീഷാണ്.
5: അജീഷേ, സുഖാണോ?
6: സുഖമാണ്.
5: ഓക്കെ, അപ്പൊ അജീഷിന്റെ ഹൃദയ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്?
6: ഹൃദയത്തിന് പ്രശ്നമൊന്നുമില്ല, കുറച്ച് സ്ലോ ആണ്.
5: സ്ലോ ആണോ? അതെന്ത് പറ്റി?
6: ഹാർട്ട് റേറ്റ് വളരെ കുറവാണ്.
5: ഓക്കെ, ശരി. അതെങ്ങനെയാ മനസ്സിലായപ്പോ?
6: അത് പീരിയോഡിക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്തായിരുന്നു. 46 ഉണ്ടായിരുന്നു.
5: ഓക്കെ, ശരിക്കും എത്ര വേണം?
6: 72.
5: യാ, കറക്റ്റ്. അപ്പൊ 72 ഇല്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഇഷ്യൂ? എന്താണ്, എങ്ങനെയാണ് ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നേ?
6: ഇഷ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം പറഞ്ഞു. പിന്നെ വീണ്ടും ECG എടുത്തു. രണ്ടു മൂന്ന് തവണ ECG ഒക്കെ എടുത്തു.
5: ഓക്കെ,
6: നമ്മള് പിന്നെ ത്രെഡ്മില്ലിൽ ഓടില്ലേ, ആ ഒരു ടെസ്റ്റ് ചെയ്തായിരുന്നു.
5: എന്നിട്ട് എന്താ?
6: അങ്ങനെ അങ്ങനെ ഓടുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, നമ്മള് മിണ്ടാതിരിക്കുമ്പോഴ പ്രശ്നം.
5: മിണ്ടായിരിക്കുമ്പോഴോ?
6: ആ,
5: മിണ്ടാതിരിക്കാൻ പാടില്ല. അപ്പോ
6: മിണ്ടാതിരിക്കാൻ പാടില്ല.
5: അതെയോ? ശരി. അപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞു?
6: എന്നിട്ട് രണ്ടു മൂന്ന് കാർഡിയോളജിസ്റ്റിനെ ഒക്കെ കണ്ടു. അപ്പോ കുഴപ്പമൊന്നുമില്ല, ഈ സ്പോർട്സ് താരങ്ങളുടെ ഇങ്ങനെ കുറവായിരിക്കും.
5: ഓക്കെ,
6: പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ പതുക്കെ പതുക്കെ കൂടുതലായി, 50-60 ആ ലെവലൊക്കെ ആയി.
5: ഓക്കെ ഓക്കെ. അപ്പൊ ഹെൽത്ത് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
6: ആ,
5: ഓക്കെ. എന്തായാലും കുറച്ച് കുഴപ്പമില്ല, ഞങ്ങൾ ഇച്ചിരി പുറകിലാന്നുള്ളൂ നമ്മൾ പിടിക്കും അല്ലേ?
6: അല്ലേ, സ്പോർട്സ് താരങ്ങളുടെ കുറവാണ്, അത് നല്ല കാര്യല്ലേ?
5: ആ, ഉറപ്പായിട്ടും. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ?
6: അല്ല, നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അപ്പോഴാണ് നമുക്ക് സമാധാനമായത്.
5: അതെ, അപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇച്ചിരി ഹാർഡ് റേറ്റ് കുറഞ്ഞാലും നമ്മൾ ഒപ്പം തന്നെ ഉണ്ട് അല്ലേ?
6: എക്സാമിന് മാർക്ക് കുറവാണെങ്കിലും തിയറിക്ക് മാർക്ക് കുറവാണെങ്കിലും
5: അതാണ്, അതാണ്. ശരി, അപ്പൊ പിന്നെ ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ? അജീഷേ,
6: വിശ്വാസം എല്ലാവരും ഹൃദയത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുക.
5: ഓക്കെ,
6: അങ്ങനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക്, അതായത് വലിക്കാതിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ,
5: അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അജീഷിന്റെ ഇന്നത്തെ വിശ്വാസം അല്ലേ?
6: അതെ, ഇന്ന് ഹെഡ് ഡേ ആയതുകൊണ്ട് അവർക്ക് മാത്രമാണ് ഇന്നത്തെ വിഷയം.
5: വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ.
6: ഓക്കെ,
5: അപ്പൊ അജീഷ് കാറ്റഗറൈസ് ചെയ്തിട്ട്

ഉണ്ട്. ഹൃദയത്തിനെ നന്നായിട്ട് നോക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇന്നത്തെ വിഷസ്. അതായത് ഈ പറഞ്ഞ പോലെ ഓടാനും നടക്കാനും ചാടാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനും പിന്നെ നല്ല ഭക്ഷണം കഴിക്കാനും ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഈ പറഞ്ഞ ഹാബിറ്റുകൾ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അജീഷിന്റെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. എന്തായാലും ഒരു മെസ്സേജ് ഉണ്ട് നമുക്ക്. ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്റെ പേരക്കുട്ടി ശിവന്യയുടെ പിറന്നാൾ ആശന്ന്, അപ്പൊ ആശംസകൾ പറയുന്നതുണ്ട്. അപ്പൊ ശിവന്യക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. ശിവന്യക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഹീര. നല്ലൊരു പാട്ട്, തുടക്കം എന്ന സിനിമയിൽ നിന്ന് പാട്ട് വരും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഹെൽത്തിന് വേണ്ടി, ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു ഒരു വലിയൊരു ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹല്യ എഫ് എം 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
5: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ദേ ഒരു 9 മണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ മണിക്കൂർ ദേ ഇവിടെ തീരുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ആരാണത് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
6: ഞാൻ അനു.
5: അനു, അനു എവിടുന്നാ വിളിക്കുന്നേ?
6: കൊണ്ടോട്ടി. കൊണ്ടോട്ടി.
5: സുഖാണോ?
6: ഓ, സുഖം.
5: ഓക്കെ, അപ്പൊ അനുവിന് ഹാർട്ട് റീപ്ലേസ് ചെയ്യണോ?
6: ഹാർട്ട്
5: റീപ്ലേസ് ചെയ്യണോ?
6: അയ്യോ, വേണ്ട.
5: അതെന്ത് പറ്റി?
6: എന്റെ ഹാർട്ട് നല്ലതാണ്.
5: നന്നായി നോക്കുന്നുണ്ടോ ഹാർട്ടിനെ?
6: പിന്നെ ഞാനേ, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. ന്യൂട്രീഷൻ ലെക്ചറർ ആണ്.
5: ഓക്കെ, ശരി. അപ്പൊ ഹാർട്ടിന് വേണ്ട മെയിൻ ആയിട്ടുള്ള
6: ആയതുകൊണ്ട് എന്തായാലും വിളിക്കാന്ന് വിചാരിച്ചു.
5: ശരി, അപ്പൊ ഹാർട്ടിന് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് ആവശ്യമുള്ളത് പറയൂ.
6: ഹാർട്ടിന് മെയിൻ ആയിട്ടും വേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മൾ അമിതമായിട്ട് അന്നജം പോലുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും പൊതുവേ ധാരണ ഹാർട്ടിന് കൊഴുപ്പ്, ഫാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതും വേണം. അതോടൊപ്പം ഈ പറഞ്ഞ എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, നമ്മൾ ഈ ചോറ്, മധുര പലഹാരങ്ങള്, അതുപോലെ മധുരം കൂടിയ ഫ്രൂട്ട്സുകള്, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കാം.
5: ഓക്കെ.
6: കാരണം അമിതമായി ഈ അന്നജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂസിൽ. അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ അമിതമായിട്ട് വരുന്ന സമയത്ത് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യും, അതുപോലെ ബ്ലഡ് വെസൽസിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
5: അപ്പൊ
6: അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, എപ്പോഴും നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് കഴിക്കാം. നമുക്ക് ഇപ്പൊ ഹാർട്ട് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ഈ പ്ലാന്റ്സിലുള്ള പ്രോട്ടീനുകള്, അതായത് നമ്മുടെ പയർപരിപ്പ് വർഗ്ഗങ്ങള്, നട്സുകളൊക്കെ കുറഞ്ഞ അളവില്, അതുപോലെ എഗ്ഗ് പ്രോട്ടീൻ, അതായത് എഗ്ഗിന്റെ വൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഓക്കെ. പിന്നെ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈ റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ, അതിനകത്ത് ഫാറ്റും കൂടെ, അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുകൾ, ഹൃദയ ആരോഗ്യം നശിപ്പിക്കുന്ന ഫാറ്റുകളാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക. ചിക്കൻ പോലുള്ളതൊക്കെ ലീൻ മീറ്റുകളാണ്, അതായത് ഫാറ്റ് കുറവുള്ള മീറ്റുകളാണ്. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ആഴ്ചയിൽ ഒരു 2 തവണ എന്നുള്ള രീതിയിൽ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കൺട്രോൾ ചെയ്ത് കഴിക്കാം. പിന്നെ പിന്നെ അടുത്ത കാര്യം, നന്നായിട്ട് നാരുകൾ കഴിക്കാം, ഫൈബേഴ്സ്. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്കറികൾ ഉൾപ്പെടുത്താം ഡെയിലി ഡയറ്റില്. നല്ല നമ്മുടെ നാട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന രീതിയിലുള്ള നല്ല ഇലക്കറികൾ കഴിക്കാം. അതുപോലെ സാലഡുകളൊക്കെ, എസ്പെഷ്യലി നല്ല വാട്ടർ കണ്ടന്റ് ഒക്കെയുള്ള കുമ്പറ്, അതുപോലെ ടൊമാറ്റോ, ക്യാരറ്റ്, അങ്ങനെയൊക്കെയുള്ള വാട്ടർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് കഴിക്കാം. അത് സാലഡ് ഡെയിലി ബേസിസിൽ നമ്മൾ കഴിക്കാം.
5: ഓക്കേ, അപ്പൊ എന്തായാലും ഇനിയുണ്ടോ പറഞ്ഞോ?
6: അതുപോലെ മെയിൻ കാര്യം ഉപ്പ്, ഉപ്പ് നമ്മള് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അംശം കുറച്ച് ഉപയോഗിക്കുക. ഈവൻ പ്രഷറിന് മാത്രമല്ല മറ്റു ഹാർട്ട് ഡിസീസിനും സോൾട്ട് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു പ്രോപ്പർ വെയിറ്റ് മാനേജ് ചെയ്യുക, നമ്മളുടെ ഒരു ഐഡിയൽ വെയിറ്റിൽ എപ്പോഴും നമ്മളെ വെയിറ്റ് നിലനിർത്തുക, എക്സസൈസുകൾ ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. അമിതമായ വിശപ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക, സാലഡ് ആദ്യം കഴിക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കുക. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ
5: പറ്റും.
6: എനിക്ക്
5: തോന്നുന്നു ഒരു നല്ലൊരു ക്ലാസ് എടുക്കാൻ പറ്റും അല്ലേ നൂനു കൊണ്ട് അല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി കേട്ടോ. ഓക്കെ, അപ്പൊ അനു താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ അനു ആണ് വിളിച്ചത്. അനു നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഈ ചോറ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ്. അതിലേക്ക് പ്രോട്ടീൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, വെജിറ്റബിൾസ് സാലഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ നല്ലൊരു ചേഞ്ച് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിൽ, വിശ്വാസമൊന്നുമല്ല ശരിക്കും അത് നടക്കും. അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്, 9 മണി കഴിഞ്ഞ് ദേ 10 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, 9 മണി ജസ്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. ഹാർട്ടിനെ നന്നായിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് പ്ലേ ചെയ്യാണ് ഓൺ അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. ദിസ് ഇസ് അഹല്യ FM 90.4, അഹല്യ വിശ്വസുമായി നിങ്ങളുടെ കൂടെ RG ഹീരയാണ്. സോ നമുക്കൊരു മെസ്സേജ് ഉണ്ട് വാട്സപ്പില്. പ്രിയ അഹല്യയ്ക്കും RG ഹീരയ്ക്കും നല്ലൊരു വന്ദനം ആദ്യം നേരുന്നു. ഇന്ന് എന്റെ പ്രിയ ചങ്സ് കൂട്ടുകാരനായ അംബിയുടെ ജന്മദിനമാണ്. അംബിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൌഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മള് മെസ്സേജ് അയച്ച് നമുക്ക് ഇതേ ഒരു വിഷസൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹാർഡ് ഡേ വിഷസ്. അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ അംബിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ നമസ്കാരം ഹീര. നമ്മുടെ ഹൃദയം ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ നാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ വരാതെ സൂക്ഷിക്കണം. ഇന്നത്തെ വിഷസ് ഹൃദയത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എല്ലാ കാർഡിയോളജി ഡോക്ടർമാർ എല്ലാവർക്കും ടോപ്പിക് കൊണ്ടുവന്ന താങ്കൾക്കും പറഞ്ഞതുകൊണ്ട്. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂരിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടില്ലേ, നമ്മൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഉറപ്പായിട്ട് മറന്നു പോകാൻ പാടില്ലാത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റുകൾ അല്ലേ. നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കൊണ്ട് നടക്കാനായിട്ട് സഹായിക്കുന്നത് അവർ തന്നെയാണ്. സോ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു സ്പെഷ്യൽ ഹാർഡ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ നമ്മളുടെ അഹല്യ വിഷസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചില മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തു പോകുന്ന സമയത്തൊക്കെ കുടയൊക്കെ കയ്യിലെടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് അധിക സ്ലീപ്പർ കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെന്നൈ എഗ്മൂർ മംഗളൂരു എക്സ്പ്രസ്, അതുപോലെ തന്നെ മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്സിനൊക്കെ കുറച്ച് സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതേപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ, അറിയാലോ നവരാത്രി പൂജയൊക്കെ വരാൻ പോവാണ്. എല്ലാവരും വീട്ടിലേക്ക് ഈ ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ചൊക്കെ അവധിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ വരാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ദേ ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. സോ ടിക്കറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ വേഗം തന്നെ എടുത്തോളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് പേര് നമുക്ക് ഇന്ന് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്ക് ചാൻസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് ഡോണ്ട് വറി, ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ അഹല്യ വിഷസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാർഡ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഹാർട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി പിന്നെ മറ്റുള്ളവരുടെ ഹാർട്ടും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കില്ലേ. നമ്മൾ പറയുന്ന വാക്കും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിന് ഇങ്ങനെ 100 കഷ്ണമാക്കിയിട്ടൊക്കെ മാറ്റും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും. ആദ്യം അവരവരുടെ ഹാർട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് വല്ലവരുടെ ഹാർട്ട് നോക്കിയാൽ മതി. ഓക്കെ, എന്തായാലും തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹല്യ FM 90.4. ബൈ ബൈ, ടേക്ക് കെയർ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് RG ഹീര സൈനിങ് ഓഫ്. ബൈ ബൈ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: celluloid.
1: Dear listeners, just imagine. ഭൂമിയിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള പണ്ടോറ എന്ന വിസ്മയഗ്രഹം, നീലനിറത്തിലുള്ള പത്തടിപ്പൊക്കമുള്ള നാവി വംശജർ ജീവിക്കുന്ന രാത്രിയാൽ കാടും മുഴുവൻ വിവിധ വർണ്ണങ്ങളിൽ സ്വയം പ്രകാശിക്കുന്ന പറക്കുന്ന പാറക്കെട്ടുകളുടെ ഒരു സ്വപ്നലോകം. എന്നാൽ ആ ഗ്രഹത്തിലെ വിലപിടിപ്പുള്ള ധാതുക്കൾ കൈക്കലാക്കാൻ മനുഷ്യർ അവിടേക്ക് സൈന്യവുമായിട്ട് എത്താൻ പോവുകയാണ്. മനുഷ്യരുടെ ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത, അതായത് ജേക്ക് സുലി എന്ന മുൻ നാവിക ഉദ്യോഗസ്ഥൻ തന്റെ ബോധം ഒരു നാവീജീവിയുടെ കൃത്രിമ ശരീരത്തിലേക്ക് മാറ്റിക്കൊണ്ട് ആ നാട്ടുകാരെ പഠിക്കാൻ വേണ്ടി പണ്ടോറയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ വെച്ച് ആ മണ്ണിലെ മനുഷ്യരെയും അവരുടെ സംസ്കാരത്തെയും ആ പെൺകുട്ടിയെയും സ്നേഹിച്ചു പോകുന്ന ജേക്ക് ഒടുവിൽ സ്വന്തം വർഗമായ മനുഷ്യർക്കെതിരെ ആ നീല മനുഷ്യർക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്ന കഥയാണ് അവതാർ. Dear listeners, welcome to Celluloid. Celluloid mighty good and it's me, Arshi. Ayya. In Celluloid, namale parayan povuna aa oru kada, Avatar. ലോക സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ റെക്കോർഡിന് ഉടമയായിട്ടുള്ള ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ സെല്ലാവോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. പണ്ടേഴ എന്ന മായാലോകം സൃഷ്ടിച്ചതിന് പിന്നിലെ അവിശ്വസനീയമായ നിർമ്മാണ രഹസ്യങ്ങളും നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പ്രകാശിക്കുന്ന കാടുകളിലേക്ക് ഓടിയെത്താനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ട്രാക്ക് തന്നെ കേൾക്കാം അല്ലേ? യെസ്, സെല്ലാഡിൽ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഇന്നത്തെ അവതാർ എന്ന ആ ഒരു സിനിമയുടെ ഫാക്റ്റുകൾ ആരും അറിയാതെ നിങ്ങൾ പലരും കേൾക്കാത്ത ഒത്തിരി ഫാക്റ്റുകൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം, കൂടുതലായി കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലിസണിംഗ് അഹലി എഫ് എം 90.4 കേട്ട്.

0: celluloid.
1: Yes, welcome back to Celluloid. സെല്ലുലോയിഡുമായിട്ട് കൂടെ നിച്മിയാർജി ആയില്ല. അങ്ങനെ അവതാർ എന്ന സിനിമയുടെ ആ ഒരു ആശയം നമ്മൾ കേട്ടു കഴിഞ്ഞുള്ളേ. കണ്ടവർക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ വേഗം വേഗം കലകം കേട്ടോ. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണണം. ഒരു മായാലോകം തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് അവതാർ എന്ന സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആരും അറിയാത്ത കുറച്ച് രസകരവും ഞെട്ടിക്കുന്നതുമായ ഫാക്ടുകളിലേക്ക് പോയാലോ. യെസ്, അപ്പൊ ഒന്നാമത്തെ ഒരു ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്നറിയാം.

പിന്നീട് ആനിമേഷൻ ടെക്നോളജി വികസിക്കാൻ വേണ്ടി അദ്ദേഹം 15 വർഷത്തോളമാണ് കാത്തിരുന്നത്. ഒന്ന് ആലോചിച്ചോക്കല്ലേ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് അല്ലേ, അത്രയും അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫേഷ്യൽ പെർഫോമൻസ് ക്യാപ്ചർ, അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ നടന്മാരുടെ യഥാർത്ഥ മുഖഭാവങ്ങൾ നീല മനുഷ്യരുടെ കഥാപാത്രങ്ങളിലേക്ക് പകർത്താൻ വേണ്ടി പ്രത്യേകം ക്യാമറകൾ ഘടിപ്പിച്ച ഹെൽമറ്റുകൾ ക്യാമറൂൺ വികസിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നടന്മാരുടെ കണ്ണിന്റെ ചലനം, ചുണ്ടിന്റെ വിറയിലും പോലും VFX-ൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ വന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതാണ് അവരുടെ ഡെഡിക്കേഷൻ. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞാലേ, ഒരു പുതിയ ഭാഷ അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരം അല്ലേ. സിനിമയിലെ നാവി വംശജർ സംസാരിക്കുന്ന നാവി എന്ന ഭാഷ വെറുതെ ഉണ്ടാക്കിയതല്ല. പോൾ ഫ്രോമോ എന്ന ഭാഷാശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ വ്യാകരണവും ഘടനയിലുള്ള 1000-ൽ അധികം വാക്കുകളുള്ള ഒരു പുതിയ ഭാഷ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരു ഒരു ഭാഷയെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞിട്ടെ, $450 million VFX പ്രോസസ്സിംഗ്. അതായത് സിനിമയിലെ VFX റെൻഡർ ചെയ്യാൻ വേണ്ടി വെറ്റ ഡിജിറ്റൽ ഉപയോഗിച്ച് സെർവർ റൂമുകൾക്ക് 10,000 ചതുരശ്ര അടി വലുപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പണ്ടോറയിലെ ഓരോ മരവും ചെടിയും ഡിജിറ്റലായി രൂപകൽപ്പന ചെയ്തതാണ്. ആ ഒരു എഫേർട്ട് പോകുന്ന പോക്ക് കണ്ടോ ഗായ്സ്, നിങ്ങൾക്കറിയായിരുന്നു ഈ ഒരു കാര്യമൊക്കെ. എനിവേ, ഇത് ഈ ഒരു സിനിമയുടെ അടുത്തൊരു ഫാക്ട് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബോക്സ് ഓഫീസ് രാജാവാണ് അവതാർ എന്ന ഈ ഒരു സിനിമ. അതായത് $2.9 billion നേടിയ ലോക സിനിമാ ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് അവതാർ 1st സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമയിലെ ഓരോ ഫ്രെയിമിന് പിന്നിലുള്ള ആ ഒരു ഡെഡിക്കേഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയാണല്ലോ നമ്മളറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിവേ, ഇതേ അവതാർ എന്ന സിനിമയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ഹേയ് വെൽക്കം ബാക്ക് സലാഡ്. സലാഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുള്ളത് ഞാൻ ഐനിയാണ് കേട്ടോ. അവതാർ എന്നാൽ കേവലം ഒരു CGI ഗ്രാഫിക്സ് വിസ്മയം തീർത്തിരിക്കുന്ന സിനിമ മാത്രമല്ല, അതിനുമപ്പുറം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലുള്ള ഒരു കഥ കൂടിയാണിത്. അപ്പൊ നമുക്ക് കുറച്ച് ഇമോഷണൽ കാര്യങ്ങളിലേക്കും കൂടി പോവാം. ആ ഒരു സീൻസിനൊക്കെ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. എയ്യുവ എന്ന പ്രകൃതി ദൈവത്തിന്റെ ഒരു ആശയമുണ്ട് ഈ ഒരു സിനിമയിൽ. അതായത് പണ്ടോറയിലെ ജീവജാലങ്ങളും സസ്യങ്ങളും പരസ്പരം ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർക്കെതിരെ കാടും മൃഗങ്ങളും ഒന്നടങ്കം തിരിച്ചടിക്കുന്ന രംഗം ശരിക്കും വലിയൊരു പാരിസ്ഥിതിക സന്ദേശം തന്നെ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. ഒന്നാലോചിച്ച് നോക്കും, മനുഷ്യൻ മൃഗം, ഇറ്റ്സ് കണക്റ്റഡ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തുറുക് മാക്തോ ആകുന്നൊരു കാര്യം. അതായത് ആരും മെരുക്കാൻ കഴിയാത്ത കൂറ്റൻ പറക്കും ജീവിയായ തുറുക്കിനെ ജേക്ക് സുള്ളി കീഴടക്കി നാവി വംശജരുടെ നേതാവായിട്ട് തിരിച്ചെത്തുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, അത് ശരിക്കും ഏറ്റവും കൂടുതലെനിക്ക് തോന്നുന്നു തിയേറ്ററുകളിൽ ഏറ്റവും വലിയൊരു മാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രംഗം അത് തന്നെയായിരിക്കും. കാണുന്ന സമയത്തും അല്ലെങ്കിൽ കണ്ട നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ വീണ്ടും മറ്റൊരു ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുന്ന ഒരു രംഗം എന്ന് തോന്നുന്നത്, മനുഷ്യനായി ജീവിക്കുമ്പോൾ രണ്ട് കാലുകൾക്കും തളർച്ച ബാധിച്ച നായകൻ സിനിമയുടെ അവസാനം ശാശ്വതമായി തന്റെ അവതാർ ശരീരത്തിലേക്ക് മാറുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ഇമോഷണലി നമ്മൾ ഒരുപാട് തൊടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സീൻസ് കേട്ടോ. ശരിക്കും വാക്കുകൾക്ക് അതീതമായ ഒരു ഭൗതികവും വൈകാരികവുമായ അനുഭവം തന്നെയാണ് അവതാരത ഈ ഒരു സിനിമയിൽ നൽകുന്നത്.

0: celluloid.
1: ഇനി ചോദ്യത്തിനുള്ള സമയം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലൗഡ്. സെല്ലൗഡുമായിട്ട് കൂടെ രജ്മിയ ഷിയായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സെല്ലൗഡിൽ സംസാരിച്ച സിനിമ അവതാർ എന്ന സിനിമയെ കുറിച്ചായിരുന്നു അല്ലെ? അങ്ങനെ പതിയത് എനിക്ക് ആ സിനിമ വിശേഷം അവസാനിപ്പിച്ച് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ജെയിംസ് കാമറൂണിന്റെ അവിശ്വസനീയമായ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമവുമാണ് നമ്മളിന്ന് കേട്ട് കഴിഞ്ഞത്. ചെറിയ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു തീർത്തു പോയത്, പക്ഷെ അവരുടെ എഫേർട്ടാണ്. 15 വർഷം അല്ലേ ഗൈസ്, അതൊരു നീണ്ട കാലയളവല്ല എന്നുള്ളതാണ്. അപ്പൊ അതെ, എനിക്ക് ഇനി നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യത്തിന് സമയം എത്തിയിരിക്കുന്നു. ഈ അവതാർ സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച കാഴ്ച ഏതാണ്? ആ പറക്കുന്ന പാറക്കെട്ടുകളാണോ, അതോ രാത്രിയിൽ സ്വയം പ്രകാശിക്കുന്ന അത്ഭുത കാടുകളാണോ? അപ്പൊ എന്തായാലും നിങ്ങൾ അഭിപ്രായം എന്നോട് അറിയിക്കണം. അഹല്യ FM 90.4 എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലും അഹല്യ FM എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിശേഷങ്ങൾ അയക്കാം. 8850900 എന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമ വിശേഷം അവസാനിപ്പിച്ച് ഞാൻ ചർച്ചാവധി പറഞ്ഞു പോവാണ്. വീണ്ടും അടുത്തൊരു സിനിമയുടെ ആശയവുമായിട്ട്, അതിലുപരി ആ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളും ബിഹൈൻഡ് ദ സീൻസ് കഥകളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഡെസ്റ്റിനേഷൻ എത്തണം, അതാണ് ഓരോ യാത്രയുടെയും ലക്ഷ്യം അല്ലേ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തുക, അതാണല്ലോ, അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. പക്ഷേ സേഫായി ഡെസ്റ്റിനേഷനിൽ എത്തണം, അതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. കാരണം നമ്മൾ യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ഒരു യാത്രയെ ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ വലിയ ദുരന്തമാക്കി മാറ്റാം. മറ്റൊരു ദുരന്തം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടതാണ്, ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ലീപ്പർ ടൂറിസ്റ്റ് ബസ്സിന് തീ പിടിച്ചിട്ട് ഒരു സ്ത്രീ അടക്കം 9 പേര് മരിച്ചുപോയൊരു സംഭവം ഉണ്ടായി. അപ്പൊ ബസ്സിന്റെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പൊട്ടിത്തെറിയാണ് തീപിടുത്തത്തിന് കാരണം എന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ സാധാരണ ശ്രദ്ധിക്കുന്നത് സീറ്റ് നമ്പർ, ലഗേജ്, വിൻഡോ സീറ്റ് കിട്ടിയോ, ഇതൊക്കെയാണ് അല്ലേ. പക്ഷേ എമർജൻസി എക്സിറ്റ് എവിടെയാണ് എന്നുള്ളത് എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. അതൊരു പക്ഷേ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല, പക്ഷേ ആവശ്യം വന്നാൽ ആ അറിവ് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവായിരിക്കാം. ബസ്സിൽ കയറുമ്പോൾ എമർജൻസി എക്സിറ്റ് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക, കാറിലാണെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെയാണെന്ന് മനസ്സിലാക്കുക, പുകയുടെ മണോ അൺയൂഷ്വൽ ആയിട്ടുള്ള ഹീറ്റോ ബേണിംഗ് സ്മെല്ലോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് അവഗണിക്കാതിരിക്കുക. സേഫ്റ്റി എന്ന് പറയുന്നത് അപകടം സംഭവിച്ച ശേഷം ചിന്തിക്കേണ്ട കാര്യമല്ല, യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കരുതി വെക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ റിമൈൻഡറാണ്, ഡെസ്റ്റിനേഷൻ എന്തോ ആവട്ടെ ആദ്യം ലക്ഷ്യം സേഫായിട്ട് ഉള്ള ട്രാവലിംഗ് ആണ്. കാരണം ഓരോ യാത്രയുടെയും ഏറ്റവും മനോഹരമായ എൻഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തുന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും കാലിഡോസ്കോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീ പിടിക്കുന്നത് സാധാരണ പണ്ടൊക്കെ നമ്മളിത് സിനിമയിൽ സീനായിട്ടായിരുന്നു കാണുന്നത്. പക്ഷേ ഇതിപ്പോ യഥാർത്ഥത്തിൽ സംഭവിക്കാവുന്ന അപകടങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. പക്ഷെ ഒരു വാഹനത്തിന് പെട്ടെന്ന് തീ പിടിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റ കാരണമല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വണ്ടികൾക്ക് തീ പിടിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫോൾട്ട് തൊട്ട് ഫ്യുവൽ ലീക്ക് വരെ ഉണ്ടാവും. ചെറിയൊരു മെയിന്റനൻസ് നെഗ്ലെക്ട് പോലും വലിയ അപകടമായിട്ട് മാറും. അത് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് എത്ര കാര്യങ്ങളാണ് മാറ്റി വെക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യത്തെ വില്ലനി ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. വാഹനത്തിനുള്ളിലുള്ള വയറിംഗ് പഴയതാവുകയോ ഇൻസുലേഷൻ ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ വയർ എക്സ്പോസ്ഡ് ആവാം, സ്പാർക്ക് ഉണ്ടാവാം, തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവാം. അതുകൊണ്ട് വയറിംഗ് ലൂസ് ആണോ, വയറ് പുറത്ത് കാണുന്നുണ്ടോ, ബേണിംഗ് സ്മെല്ല് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം, നമ്മൾ കാറിൽ തന്നെ കൂട്ടിച്ചേർക്കുന്ന ചില ആക്സസറീസ് ഉണ്ടല്ലോ, ചില ആക്സസറീസ്, പവർഫുൾ സൗണ്ട് സിസ്റ്റം, എക്സ്ട്രാ ലൈറ്റ്സ്, അലാംസ്, ഇതൊക്കെ എക്സ്പേർട്ട് ഇൻസ്റ്റാളേഷൻ ഇല്ലാതെ ഘടിപ്പിച്ചാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഓവർലോഡ് ഉണ്ടാകാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നം ഫ്യുവൽ ലീക്കാണ്. ഫ്യുവൽ പൈപ്സും കണക്ടേഴ്സും ഒക്കെ ഒരുപാട് നാളുകൾ കഴിയുമ്പോഴത്തേക്കും കേടാകാം അല്ലേ. അങ്ങനെ ഫ്യുവല് പോയി ചൂടുള്ള എഞ്ചിന്റെ ഭാഗങ്ങളിലോ സ്പാർക്കിന്റെ സമീപത്തോ എത്തിയാൽ ചെറിയ ചോർച്ച വലിയ അപകടമായിട്ട് മാറും. അപ്പൊ എഞ്ചിൻ ഓയിൽ ലീക്കൊന്നും നിസ്സാരമായിട്ട് കാണരുത്. പൊട്ടിയ ഗ്യാസ്കെറ്റുകൾ, ലൂസായിട്ടുള്ള ക്യാപ്സ്, ഇതൊക്കെ കാരണം ഓയിൽ ചോർന്ന് വളരെ ചൂടുള്ള എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ വീണാൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വണ്ടിയിൽ നിന്ന് പെട്രോളിന്റെ മണോ, ബേണിംഗ് സ്മെല്ലോ, പുകയോ, അൺയൂഷ്വൽ ആയിട്ടുള്ള ഹീറ്റോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഒരു ചെറിയ വാർണിംഗ് സൈൻ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല, വലിയൊരു അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് വെഹിക്കിൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സർവീസ് സെന്റേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മൾ ഓരോരുത്തരുടെയും, വാഹനം ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ഡെയിലി സേഫ്റ്റിയുടെ ഭാഗമാണ്, അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ് അല്ലെ. വണ്ടി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിലവല്ല, നമ്മുടെ യാത്രയുടെ സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. വണ്ടി പോകാൻ റെഡിയാണോ എന്നതിനൊപ്പം വണ്ടി സേഫ് ആണോ എന്നുകൂടെ ചെക്ക് ചെയ്യാം യാത്ര തുടങ്ങുന്നതിന് മുന്നേ. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമി ഇന്ത്യയുടെ കൂടെ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങ് അങ്കമാലിയിലും മുക്കന്നൂരുള്ള ജോസേട്ടൻ അറിയോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ജോസേട്ടൻ ഉണ്ടെന്ന് കേട്ടാൽ പല നാടുകളിലും ഉണ്ടാവും അല്ലെ. വളരെ കോമൺ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ പേരാണ് ജോസേട്ടൻ എന്നുള്ളത്. ആരാ ഈ ജോസേട്ടൻ എന്നായിരിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം. ഈ ജോസേട്ടൻ ചെയ്ത കാര്യം കേട്ടാൽ ഒന്ന് കൈയടിക്കാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ജോസേട്ടൻ നമ്മുടെ KSRTC ഒരു ബസ് വാങ്ങിക്കൊടുത്ത ആളാണ്. അതും 40 ലക്ഷം രൂപ മുടക്കി. അങ്കമാലി മുക്കന്നൂര് എന്ന സ്ഥലത്താണ് ഈ ജോസേട്ടന്റെ വീട്. KSRTC ബസ് വാങ്ങാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപയാണ് അദ്ദേഹം സംഭാവനയായിട്ട് നൽകിയത്. ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, KSRTC ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു കാര്യം ആരും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം നിലയിൽ ഒരു ബസ് വാങ്ങി നൽകുന്നത്. അപ്പൊ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററുടെ ചേംബറിൽ നടന്ന ചടങ്ങില് ഈ 40 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വി ഡി സതീശന് അദ്ദേഹം കൈമാറി. വലിയ ന്യൂസ് ആയിരുന്നു അത്. മുഖ്യമന്ത്രി അത് പിന്നീട് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള CP ജോണിന് കൈമാറി. ഇതൊരു നല്ല കൈനീട്ടമാകട്ടെ, കൂടുതൽ വ്യക്തികളും സ്ഥാപനങ്ങളും KSRTC ബസ്സുകൾ വാങ്ങി നൽകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണം. പക്ഷെ എനിക്ക് ഈ വാർത്തയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയത്, നമ്മൾ സാധാരണയായിട്ട് ബസ് കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇത് എവിടേക്കുള്ള ബസ്സാണ് എന്നായിരിക്കും അല്ലേ. പക്ഷെ ജോസേട്ടൻ അത് എന്തായിരിക്കും ചിന്തിച്ചത്? ഇനി ഒരു ബസ് കൂടെ വാങ്ങിക്കൊടുക്കണം അല്ലേ, അങ്ങനെ ഒരു തോട്ടായിരിക്കും പുള്ളിയുടെ മനസ്സിലുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബസ് കാണുമ്പോഴത്തേക്കും ഈ ബസ് ആര് വാങ്ങിയ ബസ്സായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം ഈ ബസ്സിന്റെ പിന്നിൽ ചിലപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ തീരുമാനം ഉണ്ടാവും. മുക്കന്നൂരിലെ ജോസേട്ടൻ 40 ലക്ഷം രൂപ കൊണ്ട് ഒരു ബസ് മാത്രമല്ല വാങ്ങിയത്, KSRTC ചരിത്രത്തിൽ സ്വന്തം പേരിൽ ഒരു ചെറിയ ചാപ്റ്റർ കൂടെ ആഡ് ചെയ്തു. ഇനി റോഡിലൂടെ ആ ബസ് പോകുന്നത് കാണുമ്പോൾ അതൊരു ജോസേട്ടൻ കൊടുത്ത സമ്മാനമാണോ ആ പോണത് എന്നുകൂടെ നമുക്ക് ഓർക്കാം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അഭിനയിച്ചു നോക്കിയിട്ടുണ്ട്, പാട്ടുപാടി നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആര്? നമ്മുടെ ഉണ്ണി മുകുന്ദനെ. പക്ഷെ ഇനി ഒരു പുതിയ റോളൂടെ ചെയ്യാനായിട്ട് പോവാണ് ഡയറക്ടർ ഉണ്ണി മുകുന്ദൻ. അത് വെറു സിനിമയല്ല കേട്ടോ, തന്റെ 50-ാമത്തെ സിനിമയായിട്ട് ഉണ്ണി മുകുന്ദൻ അത് സംവിധാനം കൂടെ ചെയ്യാനായിട്ട് പോവാണ്. നാഷണൽ അവാർഡൊക്കെ നേടിയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് കുമാർ മംഗത് പാഥക്കും അഭിഷേക് പാഥക്കും. ഇവരുടെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആണ് പനോരമ സ്റ്റുഡിയോസ്. അപ്പോൾ പനോരമ സ്റ്റുഡിയോസും നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഉണ്ണി മുകുന്ദൻ ഫിലിംസും ചേർന്നാണ് ഈ ഒരു ആക്ഷൻ സിനിമ ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കഥയും തിരക്കഥയും സംവിധാനവും സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ. സ്വന്തം ശൈലിയിൽ ഒരു കഥ പറയണം എന്ന അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹമാണ് ഇതിലൂടെ സാധ്യമാകാൻ പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വരുമല്ലേ, സിനിമയുടെ പേരെന്താണ്? അത് മാത്രം റിവീൽ ചെയ്തിട്ടില്ല. ആക്ഷൻ സിനിമയാണ്, ഉണ്ണി മുകുന്ദനാണ് നായകൻ, ഡയറക്ടറും ഉണ്ണി തന്നെ. പേര് മാത്രം മിസ്റ്ററിയാണ്. 50-ാമത്തെ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ നായകന്റെ കസേരയിൽ നിന്ന് സംവിധായകന്റെ കസേരയിലേക്കും കൂടെ ചുവടുവയ്ക്കുകയാണ്. ടൈറ്റിൽ വരുന്നതോടുകൂടി ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഡയറക്ടർ ഉണ്ണി മുകുന്ദൻ, ലെറ്റ് സീ വാട്ട് ഹി ഹാസ് ഗോട്ട് ഫോർ അസ്.

0: കലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 50 വർഷം പഴക്കമുള്ള ഒരു കാറ് റോഡിൽ ഇറക്കാൻ പറ്റൂ ഇന്ന്? പഴയ അംബാസഡർ ആയാലും പഴയ ഫിയറ്റ് ആയാലും കണ്ടാൽ തന്നെ നമുക്കൊരു പഴയ കാലഘട്ടം ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരുത്തുന്ന ചില വാഹനങ്ങളുണ്ട് അല്ലെ, വിന്റേജ് വാഹനങ്ങൾ. ഇതെല്ലാം ഓൾഡ് വെഹിക്കിൾസ് അല്ല, ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഇവയ്ക്ക് വിന്റേജ് മോട്ടോർ വെഹിക്കിൾ എന്നൊരു പ്രത്യേക കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ വിന്റേജ് ആകാൻ എന്തൊക്കെയാണ് ഒരു കാറിന് വേണ്ടതെന്ന് ചോദിച്ചാൽ, 50 വർഷത്തിലധികം പഴക്കം ഉണ്ടാവണം. അതായത് വാഹനത്തിന്റെ ആദ്യ രജിസ്ട്രേഷൻ മുതൽ 50 വർഷം കഴിഞ്ഞിരിക്കണം. പക്ഷേ പഴയതായാൽ മാത്രം പോരാ, വാഹനം കഴിയുന്നത്ര ഒറിജിനൽ ഫോമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ചേസിസും ബോഡി ഷെല്ലും എഞ്ചിനും ഇതിലൊന്നും വലിയ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻഷ്യൽ ഓവർഹോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വിന്റേജ് കാറ്റഗറി എലിജിബിലിറ്റിയിൽ ബാധിക്കാം എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഈ പഴയ കാറുകൾ രജിസ്ട്രേഷൻ സെറ്റപ്പിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിന്റേജ് കാർസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ കൂടെ പോരെ, ഞാൻ ഇനി പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഈ രജിസ്ട്രേഷന്റെ സ്പെഷ്യൽ സെറ്റപ്പ് എന്ന്. നമ്മുടെ വിന്റേജ് കാർസിന്റെ കേട്ടുകൊണ്ടിരിക്കുന്നത് കലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വിന്റേജ് കാർസ് എന്ന് പറയുമ്പോഴത്തേക്ക് 50 വർഷത്തിനൊക്കെ മുകളിൽ പഴക്കമുള്ള കാർസ്, ഈ കാർസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും പുതിയതായി വിന്റേജായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് VA സീരീസ് രജിസ്ട്രേഷൻ നമ്പർ ആണ് നൽകുന്നത്. ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ വണ്ടിയുടെ നമ്പർ KL, അതിനൊപ്പം VA കൂടെ ഉണ്ടാകും. ഈ 4 അക്കങ്ങളിലൊപ്പം VA എന്ന രീതിയിലായിരിക്കും രജിസ്ട്രേഷൻ. VA എന്ന് പറയുന്നത് വിന്റേജ് എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന വിന്റേജ് വെഹിക്കിൾ ആണെങ്കിൽ അതിന്റെ പഴയ രജിസ്ട്രേഷൻ മാർക്ക് റീറ്റെയിൻ ചെയ്യാനും നിയമത്തിൽ പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാൻ Form 20, ഇൻഷുറൻസ് ഇതുപോലെയുള്ള രേഖകൾ ആവശ്യമാണ്. ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണെങ്കിൽ ബിൽ ഓഫ് എൻട്രിയും, നേരത്തെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാറാണെങ്കിൽ പഴയ RCയും ഒക്കെ സമർപ്പിക്കണം. വിന്റേജ് രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് Form 23A ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. വിന്റേജ് രജിസ്ട്രേഷൻ കിട്ടിയെന്ന് കരുതി ആ വണ്ടി നമുക്ക് ഡെയിലി യൂസ് വെഹിക്കിളാക്കി മാറ്റാമെന്നല്ല. നിയമപ്രകാരം വിന്റേജ് വെഹിക്കിൾസ് പൊതുനിരത്തിൽ റെഗുലർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണല്ലോ ഈ വിന്റേജ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ വാഹനങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന വാഹനങ്ങൾ എന്ന് പറയുന്ന വാഹനങ്ങളാണല്ലോ വിന്റേജ് വാഹനങ്ങൾ. അപ്പൊ ഈ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയുടെ ഭാഗം സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക റെക്കഗ്നിഷൻ കൂടിയാണ് ഈ വിന്റേജ് വെഹിക്കിൾസ്. അപ്പൊ അടുത്ത തവണ റോഡിലൂടെ തിളങ്ങുന്ന പഴയൊരു അംബാസഡർ അല്ലെങ്കിൽ ഫിയറ്റ് ഒക്കെ കണ്ടാൽ പഴയ വണ്ടി എന്ന് മാത്രം പറയണ്ട. ഒരു പക്ഷേ അത് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഓട്ടോമോട്ടീവ് ഹിസ്റ്ററി ആയിരിക്കാം ആ റോഡിൽ ചീറിപ്പാഞ്ഞ് ഡ്രിൻ ഡ്രിൻ വണ്ടിയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകുന്നത്. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിത്ത് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ലോഡ്സ് ഓഫ് എൻ്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9440 9915 9447 2 1311.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ കഴിക്കുന്ന രുചികരമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ മേശപ്പുറത്ത് എങ്ങനെയാണ് എത്തുന്നത് എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? വിത്ത് വാങ്ങി വെള്ളമൊഴിച്ചാൽ മാത്രം പോരാ, അതിന് പിന്നിൽ പ്രകൃതി ഒരുക്കുന്ന ഒരു അദൃശ്യമായിട്ടുള്ള മാജിക് ഉണ്ട്. പൂവിൽ നിന്ന് പൂവിലേക്ക് പാറി നടന്ന് വിളകളുടെ തുടർച്ച ഉറപ്പാക്കുന്ന പ്രകൃതിയുടെ നിശബ്ദ തൊഴിലാളികൾ ആരാണ് അവർ? തേനീച്ചകളുടെ ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് തേൻ തരുന്ന പ്രാണികൾ എന്നതിനപ്പുറം നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ തന്നെ കാവലാളികളായിട്ടുള്ള തേനീച്ചകളെക്കുറിച്ചാണ്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. സ്പെയിനിലെ വലൻസിയയിലുള്ള പ്രശസ്തമായ സ്പൈഡർ കേവ് എന്ന ഗുഹയിൽ ഏകദേശം 8000 വർഷങ്ങൾ പഴക്കമുള്ളൊരു ഗുഹാചിത്രമുണ്ട്. കൂടുകളിൽ നിന്ന് മനുഷ്യൻ തേൻ ശേഖരിക്കുന്ന ഈയൊരു ദൃശ്യം മനുഷ്യനും തേനീച്ചയും തമ്മിലുള്ള പുരാതന കാലം മുതലുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവാണ് ഈയൊരു ചിത്രം. എന്നാൽ തേൻ തരുന്ന പ്രാണി എന്നതിനപ്പുറം തേനീച്ചകൾ പ്രകൃതിയിൽ നിർവഹിക്കുന്ന മറ്റൊരു അദൃശ്യ ദൗത്യം അന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂവിൽ നിന്ന് പൂവിലേക്ക് സഞ്ചരിച്ച് വിളകളുടെ തുടർച്ച ഉറപ്പാക്കുന്ന പരാഗണമെന്ന പ്രക്രിയയാണ് അത്. ഇന്ന് തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് കേവലം തേൻ ലഭ്യത കുറയുന്നതിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, മറിച്ച് പൂക്കളും വിളകളും നമ്മുടെ ഭക്ഷ്യസുരക്ഷയും ഉൾപ്പെടുന്ന ഒരു വലിയ കാർഷിക ശൃംഖലയുടെ കണ്ണി ദുർബലമാകുന്നു എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. തേനീച്ചകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പരാഗണമെന്ന മാജിക്കിനെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൃഷിയിടത്തിലെ പൂക്കൾ എങ്ങനെയാണ് ഫലങ്ങളായിട്ട് മാറുന്നത് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ മാറുന്നതിന് തേനീച്ചകളുടെ പങ്ക് വളരെ നിർണായകമാണ്. പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നതിനിടയിൽ തേനീച്ചകൾ അറിയാതെ ഒരു പൂവിലെ പരാഗഗണങ്ങളെ മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിക്കുന്നു. ഈ സ്വാഭാവിക പ്രക്രിയയാണ് അനേകം ഫലവർഗ സസ്യങ്ങളുടെയും പച്ചക്കറികളുടെയും കായ് ഉൽപ്പാദനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. തക്കാളി, വഴുതന, പാവൽ, മാങ്ങ, വിവിധ തരം പഴങ്ങൾ എന്നിവയുടെ എല്ലാം ഉൽപ്പാദനം പരാഗണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതിലൂടെ ഫലങ്ങളുടെ എണ്ണം, വലുപ്പം, രൂപം, ഗുണനിലവാരം എന്നിവയെല്ലാം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിൽ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അധ്വാനിക്കുന്ന നിശബ്ദ തൊഴിലാളികളാണ് തേനീച്ചകൾ. തേനീച്ചകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തില് പ്രധാനമായിട്ടും നാല് തരം അപ്പിസ് ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. റോക്ക് ബീ അഥവാ വലിയ തേനീച്ച, ഇന്ത്യൻ ഹണി ബീ, ലിറ്റിൽ ബീ അഥവാ ചെറിയ തേനീച്ച, യൂറോപ്യൻ ഹണി ബീ എന്നിവയാണ് അവ. അങ്ങനെ നാല് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ തേനീച്ചകളെ കാണാനായിട്ട് കഴിയുക. ഇവയിൽ ഇന്ത്യൻ ഹണി ബീയും യൂറോപ്യൻ ഹണി ബീയും മനുഷ്യർ കൂടുതലായി വളർത്തുന്ന ഇനങ്ങളാണ്. എന്നാൽ വലിയ തേനീച്ചകളും ചെറിയ തേനീച്ചകളും പ്രധാനമായിട്ടും കാട്ടിലും സ്വാഭാവിക അന്തരീക്ഷത്തിലും സ്വതന്ത്രമായിട്ട് കൂടുണ്ടാക്കി ജീവിക്കുന്നവയാണ്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുത്താത്ത ചെറു തേനീച്ചകൾ അഥവാ സ്റ്റിംഗ്ലെസ് ബീസ് തദ്ദേശീയ പച്ചക്കറികളുടെയും മറ്റും പരാഗണത്തിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് തേനീച്ചകളെ കുറിച്ചാണ്. തുടരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തേനീച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിലെ പ്രധാന ഭക്ഷ്യവിളകളുടെ മുക്കാൽ ഭാഗത്തിലേറെയും ഏതെങ്കിലും അളവിൽ പരാഗണത്തെ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഭക്ഷ്യ കാർഷിക സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ഇത് ആഗോള വിള ഉൽപ്പാദനത്തിന്റെ 35% വരും. ജന്തുപരാഗണം നേരിട്ട് ആശ്രയിക്കുന്ന ഉൽപ്പാദന വിഹിതം 5 മുതൽ 8% വരെയാണെങ്കിലും ഉൽപ്പാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും ഇവയുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. 87 പ്രധാന ഭക്ഷ്യവിളകളെ പരാഗണ ജീവികൾ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പരാഗണം നടക്കാതിരുന്നാൽ പൂക്കൾ ഫലങ്ങളാവാതെ കൊഴിഞ്ഞു പോകുകയാണ് ചെയ്യാറ്. ചില വിളകളിൽ പരാഗണത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഉൽപ്പാദന നഷ്ടം 90% വരെ ആകാമെന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് തേനീച്ചകൾ ഈ ഭൂമിയിൽ എന്ന് മനസ്സിലായില്ലേ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ തേനീച്ചകളെ കുറിച്ച് പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തേനീച്ചകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയില് കേരളത്തിലും പശ്ചിമഘട്ട മേഖലയിലും കാട്ടു തേനീച്ചകളുടെ എണ്ണത്തില് വലിയ കുറവ് സംഭവിച്ചിട്ടുള്ളതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല എങ്കിലും സ്ഥിതി ആശങ്കാജനകമാണ്. പശ്ചിമഘട്ടത്തിലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ 2009-2019 കാലയളവിൽ നടത്തിയ പഠനത്തിൽ വലിയ തേനീച്ചകളുടെ സാന്നിധ്യത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശീയ തേൻ ശേഖരണക്കാരും കാട്ടു തേനീച്ചകളുടെ കുറവ് സ്ഥിരീകരിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിലെ അമിതമായ കീടനാശിനി പ്രയോഗം, കാടുകളുടെയും ആവാസ വ്യവസ്ഥകളുടെയും നാശം, കാലാവസ്ഥാ വ്യതിയാനം, വൈവിധ്യമുള്ള പൂക്കളുടെ കുറവ് എന്നിവയാണ് തേനീച്ച കോളനികളുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് തേനീച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തേനീച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്ന് തേനീച്ച വളർത്തല് ഒരു ഉപജീവന മാർഗം എന്നതിലുപരി മികച്ച വരുമാനം തരുന്നൊരു കാർഷിക സംരംഭമായിട്ട് വളർന്നിട്ടുണ്ട്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ കൃഷിയിടങ്ങളുടെ പരാഗണക്ഷമത കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. 2023 കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഹോർട്ടികോപ്പിൽ മാത്രം രജിസ്റ്റർ ചെയ്ത 2295 കർഷകർ 1.5 ലക്ഷത്തോളം തേനീച്ച കൂടുകളിൽ നിന്നായി 1475 ടണ്ണിലധികം തേൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഏജൻസികളെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ വലുതാണ്. മുൻവർഷങ്ങളിൽ കേരളത്തിന്റെ ആകെ തേൻ ഉൽപ്പാദനം 3000 ടണ്ണോളം എത്തിയിരുന്നു. ശുദ്ധമായ തേനിന് പുറമെ റോയൽ ജെല്ലി, ബീ മെഴുക്, പ്രപോളിസ് എന്നിവ വിറ്റും കർഷകർക്ക് കൂടുതൽ വരുമാനം നേടാനായിട്ട് പറ്റും. ഇനി തേനീച്ചകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അഹല്യ എഫ് എം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. കൂടെയുള്ളത് ഞാൻ സുനൽ. ഇനി നമുക്ക് തേനീച്ചകളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുതരാം. ഈ തേനീച്ച സംരക്ഷണം എന്നത് കൂടുകൾ വെച്ച് പരിപാലിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അവയ്ക്ക് ആവശ്യത്തിന് പൂക്കളും ഭക്ഷണവും സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയും ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം. കൃഷിയിടങ്ങളിൽ രാസകീടനാശിനികളുടെ അമിത ഉപയോഗം കുറയ്ക്കണം. വൈകുന്നേരങ്ങളിൽ മാത്രം ആവശ്യാനുസരണം കീടനാശിനികൾ തളിക്കുകയോ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാം. കൃഷിയിടങ്ങളുടെ അതിരുകളിലും തൊടിയിലും വർഷം മുഴുവൻ പൂക്കുന്ന പൂച്ചെടികളും തദ്ദേശീയ സസ്യങ്ങളും വെച്ചുപിടിപ്പിക്കണം. ഇത് തേനീച്ചകൾക്ക് ആവശ്യത്തിന് തേനും പൂമ്പൊടിയും എല്ലാ സമയത്തും ലഭ്യമാക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് തേനീച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. തുടരാം മനോഹരമായ ഒരു പാട്ടുവിശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭൂമുഖത്ത് നിന്ന് തേനീച്ചകൾ തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ജീവിക്കാനായിട്ട് കഴിയുന്നത് എത്ര വർഷമാണെന്ന് പറഞ്ഞിരട്ടെ, കേവലം 4 വർഷം മാത്രമായിരിക്കും. ഇതാരാണ് പറഞ്ഞതെന്ന് പറയട്ടെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഭൂമുഖത്ത് നിന്ന് തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വെറും 4 വർഷം മാത്രമേ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തേനീച്ചകളുടെ പ്രാധാന്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. വീട്ടുമുറ്റത്തെ ചെറിയ പൂന്തോട്ടങ്ങളിലും ഗ്രോ ബാഗ് കൃഷിയിലും തേനീച്ച സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. വിഷമില്ലാത്ത അന്തരീക്ഷം നൽകിക്കഴിഞ്ഞാൽ അവ നമുക്ക് സമൃദ്ധമായ വിളവ് തിരികെ നൽകും. പൂക്കൾ നിലനിൽക്കുമ്പോൾ മാത്രം നിലനിൽക്കുന്ന ജീവികളാണ് തേനീച്ചകൾ. അവയെ സംരക്ഷിക്കുന്നത് കേവലം ഒരു ചെറിയ ജീവിയോടുള്ള കരുണ മാത്രമല്ല, മറിച്ച് നമ്മുടെ നാളത്തെ ഭക്ഷണത്തിന്റെ ഉറപ്പുകൂടിയാണ്. അപ്പൊ ഇനി കൃഷിയിടത്തിലോ പൂന്തോട്ടത്തിലോ ഒരു തേനീച്ച പറന്ന് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ആട്ടി ഓടിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഭക്ഷണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനായിട്ട് അധ്വാനിക്കുന്ന ഒരു നിശബ്ദ തൊഴിലാളിയാണ് എന്ന് മനസ്സിലാക്കുക. തേനീച്ചകളെ സംരക്ഷിക്കുക, പ്രകൃതിയുടെ ഈ സ്വത്സിദ്ധമായിട്ടുള്ള സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ഇന്ന് ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിൽ വരേണ്ട ഒരു ടൈം ആയിരുന്നില്ല. ശരിക്കും ഞാൻ ഇന്നല്ല വരേണ്ടത്, നാളെയാണ് വരേണ്ടത്. പക്ഷേ ഇന്ന് ആയില്ലായിരുന്നു ശരിക്കും ഇൻസ്റ്റന്റ് പാട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാതോരം എത്തേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ അങ്ങ് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ച് അപേക്ഷാ ഫോമൊക്കെ കൊടുത്ത് അങ്ങനെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നത്. കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തിങ്കളാഴ്ചയായി. തിങ്കളാഴ്ച തന്നെ വരണം, നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റന്റ് പാട്ടിലെങ്കിലും, അഹല്യ വിശ്വസിൽ വന്നില്ലെങ്കിലും, ഇൻസ്റ്റന്റ് പാട്ടിലെങ്കിലും വന്ന് സംസാരിക്കണം എന്നുള്ള ഒരാളാണ്. പക്ഷേ തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ഇനി ബുധനാഴ്ചയെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചൊവ്വാഴ്ച ദിവസം, സെപ്റ്റംബർ മാസം 29 ഉച്ചയ്ക്ക് 12 ആകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ സുനിൽ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുണ്ട് സുനിൽ. അപ്പോൾ ഇനിയുള്ള 2 നേരം നമുക്ക് സംസാരിക്കാം, ഒപ്പം തന്നെ കുറെ നല്ല പാട്ടുകൾ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ കേൾക്കാം. എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാം. ഒപ്പം തന്നെ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. ആ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, ആ പാട്ട് ഉൾപ്പെടുന്ന സിനിമ കൃത്യമായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇത് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണോ എന്ന് വായിച്ചു നോക്കുക. പല മെസ്സേജസും അങ്ങനെ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാറില്ല, മലയാളം തന്നെയായിരിക്കും, മലയാളം അക്ഷരമൊക്കെ തന്നെയായിരിക്കും, പക്ഷേ എത്രയധികം ശ്രമിച്ചിട്ടും മനസ്സിലാവാറില്ല ചില മെസ്സേജസ്. അപ്പോൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അറിയുമ്പോൾ, അങ്ങനെ ഒഴിവാക്കുമ്പോൾ വിഷമമാണ്, എനിക്കും നിങ്ങൾക്കും വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് ഇട്ട്, കുത്തിട്ട്, കോമ ഇട്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ആദ്യത്തെ പാട്ടെന്ന് പറയുമ്പോൾ ഇന്ന് ഹൃദയ ദിനമൊക്കെയാണല്ലോ. രാവിലെ ഹീര ഹൃദയദിനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ഹൃദയത്തിൻ്റെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഹൃദയം എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വളരെയധികം പെട്ടെന്ന് ഓടി വരുന്ന, എനിക്ക് വളരെ വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ട്രാക്കാണ് ഇന്ന് ഞാൻ കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്, വിരഹഗാനമാണ്, അങ്ങനെയൊക്കെ പറയാം. വെള്ളിത്തിര എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ഞാൻ കുഴൽമന്ദത്തിൽ നിന്നും സുരേഷാണ്.
1: കുഴൽമന്ദത്തിൽ നിന്നും സുരേഷ് ആണല്ലേ, സുഖമായിട്ടിരിക്കുന്നു സുരേഷ്?
0: സുഖമായിട്ടിരിക്കുന്നു.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? എനിക്കും ഇന്നൊരു നാവുണ്ടെങ്കിൽ. എന്താണ് ആ ഒരു പാട്ടിനോട് ഇത്രയധികം ഇഷ്ടം? ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഞാൻ പാട്ട് വെച്ചുതരാവേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുരേഷ് ചേട്ടനായിരുന്നു. കുഴൽമന്ദിൽ നിന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ആരാണ് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ കേട്ടോ. ഇന്ന് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് റോക്സിന്റെ ആണ്. രുദ്രൻ എന്ന തമിഴ് ചിത്രത്തില് പാടാത്ത പാട്ടെല്ലാം എന്ന് തുടങ്ങുന്ന പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് റോക്സ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ട്രാക്ക് കൂടെ വരുന്നുണ്ട്. എൻജോയ് ചെയ്തോളൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ രണ്ട് ട്രാക്സ് എല്ലാം കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ ലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ, വണക്കം, നമസ്കാരം. വിജയൻ കണ്ണൂർ.
1: വണക്കം, നമസ്കാരം. സുനിൽ പാലക്കാട്. കണ്ണൂർ എന്താണ് വിശേഷം?
2: വിശേഷം സുഖമായിരിക്കുന്നു.
1: ആദ്യമായിട്ട് സംസാരിക്കുകയാണ് അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ ഭാര്യ, രണ്ട് പെൺകുട്ടികളാണ്. അവര് കല്യാണം കഴിഞ്ഞു. വീട്ടിലെ മോള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇളയ മോള് ടീച്ചറാണ്.
1: സുഖമായിരിക്കുന്നു.
2: ഇപ്പൊ ഞാനും ഭാര്യയേ ഉള്ളൂ വീട്ടില്.
1: അപ്പൊ
2: പറഞ്ഞത് തമ്മിൽ തമ്മിൽ എന്നുള്ള ചിത്രത്തില് ഹൃദയം ഒരു വീണയായി.
1: ഹൃദയം ഒരു വീണയായി മാറ്റാം അല്ലെ? വീണയാക്കി മാറ്റാം നമുക്ക്. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. വൈഫിനോടും കുട്ടികളോടൊക്കെ അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കണം.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് വിജയൻ ചേട്ടനായിരുന്നു. കണ്ണൂരിൽ നിന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ആരുടെയാണെന്ന് നോക്കട്ടെ. ദിവ്യ സന്തോഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് മഴവിൽ കൂടാരം എന്ന ഫിലിമിലെ ചിങ്കാര കൊമ്പത്തെ എന്ന പാട്ട് വെച്ച് തരുമോ? ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ, ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി LDF. 18 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ 19 സീറ്റുകളിൽ UDFും ഒരിടത്ത് 2020 വിജയിച്ചു. ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് 6 ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക ഹൃദയ ദിനം. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 5 സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി LDF. 18 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ 19 സീറ്റുകളിൽ UDFും വിജയിച്ചു. ഒരിടത്ത് 2020 വിജയം നേടി. നിലവിലെ സിറ്റിംഗ് സീറ്റുകളുടെ കണക്കെടുക്കുമ്പോഴാണ് LDF നില മെച്ചപ്പെടുത്തിയതായി വ്യക്തമാകുന്നത്. നേരത്തെ UDFന്റെ കൈവശം 22 സീറ്റുകളും LDFന് 15 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. LDF UDFന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ UDF LDFന്റെ 4 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീട് അഞ്ചുതെങ്ങ് വാർഡിൽ LDF സ്ഥാനാർത്ഥി ബിജിമോൾ എസ് 359 വോട്ടുകൾക്കും വർക്കല ഒറ്റൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥി പി ബീന 925 വോട്ടുകൾക്കും മുണ്ടക്കൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി രമ്യ വി തുളസി 139 വോട്ടുകൾക്കും തിരുപുറം പഴയകട വാർഡിൽ സുനിൽ CS 169 വോട്ടുകൾക്കും വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കല്ലറ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി അമീ തിലക് 3000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം വള്ളോക്കുന്ന് വാർഡിൽ UDF സ്ഥാനാർത്ഥി രാധാമണിയമ്മ 2 വോട്ടുകൾക്കും കുറ്റൂർ ഓതറ വാർഡിൽ UDF സ്ഥാനാർത്ഥി രബീഷ് മോൻ രവി 148 വോട്ടുകൾക്കും റാന്നി ബ്ലോക്ക് പടി വാർഡിൽ UDF സ്ഥാനാർത്ഥി രമ്യ മോൾ MR 5 വോട്ടുകൾക്കും അരുവപ്പുലം കല്ലേലി വാർഡിൽ UDF സ്ഥാനാർത്ഥി അനില 112 വോട്ടുകൾക്കും വിജയിച്ചു. കോട്ടയം ജില്ലയിലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത്ത് 2140 വോട്ടുകൾക്കും പാമ്പാടി കുമ്പന്താനം വാർഡിൽ LDF സ്ഥാനാർത്ഥി സണ്ണി വർഗീസ് 66 വോട്ടുകൾക്കും മീനടം ചീരംകുളം വാർഡിൽ UDF സ്ഥാനാർത്ഥി പ്രീത പ്രസാദ് 162 വോട്ടുകൾക്കും വിജയിച്ചു. ഇടുക്കി ജില്ലയിൽ മുട്ടം തുടങ്ങനാട് വാർഡിൽ UDF സ്ഥാനാർത്ഥി എൽസമ ടോം എടേട്ട് 188 വോട്ടുകൾക്ക് വിജയിച്ചു. എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് വാർഡിൽ UDF സ്ഥാനാർത്ഥി അജിത് കുമാർ AK 549 വോട്ടുകൾക്കും വടക്കേക്കര മടപ്പ്ളാതുരുത്ത് ഈസ്റ്റ് വാർഡിൽ UDF സ്ഥാനാർത്ഥി ജോസ് കുനിയത്തോടത്ത് 140 വോട്ടുകൾക്കും പുതിർക്ക കോലഞ്ചേരി ഈസ്റ്റ് വാർഡിൽ 2020 സ്ഥാനാർത്ഥി ദീനാമ ജേക്കബ് 96 വോട്ടുകൾക്കും പാറക്കടവ് പുളിയനം സൌത്ത് വാർഡിൽ LDF സ്ഥാനാർത്ഥി സുഗന്ധി ജോഷി 207 വോട്ടുകൾക്കും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി തളി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രവീന്ദ്രൻ 170 വോട്ടുകൾക്കും വെള്ളാങ്കല്ലൂർ എടത്തിരിഞ്ഞി വാർഡിൽ LDF സ്ഥാനാർത്ഥി രമേശ് VR 1247 വോട്ടുകൾക്കും ചേലക്കര കുറുമല കിഴക്കുമുറി വാർഡിൽ UDF സ്ഥാനാർത്ഥി രജിത ദച്ചിക്കോട്ടിൽ 73 വോട്ടുകൾക്കും തളിക്കുളം ആര്യമ്പാടം വാർഡിൽ LDF സ്ഥാനാർത്ഥി വിജയ് കൃഷ്ണഘോഷ് 29 വോട്ടുകൾക്കും ചാലക്കുടി മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ UDF സ്ഥാനാർത്ഥി VO പൈലപ്പൻ 345 വോട്ടുകൾക്കും വിജയിച്ചു. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഹേമാംബിനഗർ വാർഡിൽ LDF സ്ഥാനാർത്ഥി തൌഷിക M 827 വോട്ടുകൾക്കും ആലത്തൂർ അത്തിപ്പറ്റ വാർഡിൽ LDF സ്ഥാനാർത്ഥി രേഖ സന്തോഷ് 790 വോട്ടുകൾക്കും ശ്രീകൃഷ്ണപുരം രാഗം കോർണർ വാർഡിൽ UDF സ്ഥാനാർത്ഥി ഗിരീശൻ 48 വോട്ടുകൾക്കും കരിമ്പ വെട്ടം വാർഡിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ ജലീൽ AA 335 വോട്ടുകൾക്കും പട്ടഞ്ചേരി പറക്കാട്ടുചള്ള വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിന്ദുകുമാരി 18 വോട്ടുകൾക്കും വിജയിച്ചു. പാലക്കാട് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി പരുത്തിക്കാവ് വാർഡിൽ LDF സ്ഥാനാർത്ഥി വി തുളസീധരനും UDF സ്ഥാനാർത്ഥി കെ മധുവും 433 വോട്ടുകൾ നേടി ഒപ്പത്തിനൊപ്പം എത്തിയതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വി തുളസീധരൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പല്ലശന ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി വി പൊന്നുകുട്ടൻ 5000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. മലപ്പുറം മങ്കട കടന്നമണ്ണ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാത്തുട്ടി അബ്ദുറഹിമാൻ 49 വോട്ടുകൾക്കും താനൂർ മൂലക്കൽ വാർഡിൽ UDF സ്ഥാനാർത്ഥി ബുഷറ ടീച്ചർ 488 വോട്ടുകൾക്കും വേങ്ങര പൂങ്കുടയ വാർഡിൽ UDF സ്ഥാനാർത്ഥി KP ഹസീന ഫസൽ 808 വോട്ടുകൾക്കും കാലടി വേരൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥി അഭിലാഷ് 341 വോട്ടുകൾക്കും വിജയിച്ചു. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫർസീന 436 വോട്ടുകൾക്ക് വിജയിച്ചു. വയനാട് ജില്ലയിലെ മാനന്തവാടി പള്ളിക്കൽ വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ലീല ഗോവിന്ദൻ 331 വോട്ടുകൾക്ക് വിജയിച്ചു. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ബാവോഡ് ഈസ്റ്റ് വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി രതീശൻ 65 വോട്ടുകൾക്കും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഉരുവച്ചാൽ വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ കെ സുരേഷ്കുമാർ 276 വോട്ടുകൾക്കും വിജയിച്ചു. കാസർഗോഡ് പിലിക്കോട് വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഓമന ടി 297 വോട്ടുകൾക്കും വിജയിച്ചു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനോടും സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനോടും നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ബോയ്മാല്യ ബഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടു. 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഇളവ് ഈ വർഷം ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം കോഴിക്കോട് തിരുവമ്പാടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇരട്ടിയാക്കുമെന്നും കർഷക വന്യജീവി സംഘർഷ പ്രശ്നത്തിൽ കർഷക മനുഷ്യപക്ഷത്ത് നിന്ന് പരിഹാരമുണ്ടാക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ, മറ്റ് സംരംഭങ്ങൾ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാണ് ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിനായ മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. പാലക്കാട് ജില്ലയിൽ ദിനേന കൂടിവരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിന് 6-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
1: ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നിരു ദണ്ഡയാണ് ഇന്ത്യക്കായി 5-ാം സ്വർണം സ്വന്തമാക്കിയത്. ഈ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറാണ് നിരു ദണ്ഡ. ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവർക്കൊപ്പം വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്തതിന് ശേഷമായിരുന്നു ഈ നേട്ടം. ഷൂട്ടിംഗ് വനിതാ ട്രാപ്പ് ടീം ഇനത്തിൽ 328 പോയിന്റ് നേടി ഇന്ത്യയുടെ നീരു ദണ്ഡ, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. ബോക്സിംഗിൽ സെമിഫൈനൽ വിജയിച്ച പർവീൺ ഹൂഡയും അങ്കുഷ് പഗാലും സ്വർണ്ണ മെഡൽ പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടി. അമ്പെയ്ത്തിൽ വനിതാ റിക്കർവ് വ്യക്തിഗത വിഭാഗത്തിൽ കീർത്തി ശർമ്മയും കുങ്കും ബോഹോഡും പ്രീ ക്വാർട്ടറിലെത്തി. പുരുഷ റിക്കർവ് ആർച്ചറി ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ സ്ക്വാഷ് ടീം പൂൾ സിയിൽ അവസാന മത്സരത്തിൽ ഇറാനെ തോൽപ്പിച്ചു. നാളെ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. തുടർച്ചയായ മഴയെ തുടർന്ന് പുരുഷ ക്രിക്കറ്റിൽ 4 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. 5 സ്വർണവും 21 വെള്ളിയും അടക്കം 47 മെഡലുകളുമായി ഇന്ത്യ ഇപ്പോൾ 11-ാം സ്ഥാനത്താണ്. സംസ്ഥാന ഐടി മിഷന്റെ 5 ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളം 2.0, സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ്, വാട്സ്ആപ്പ് സേവനങ്ങൾ, AI ചാറ്റ്ബോട്ട്, കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി LDF. 18 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ 19 സീറ്റുകളിൽ UDFും ഒരിടത്ത് 20-20 വിജയിച്ചു. ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ

0: ഫ്ലാറ്റുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
0: അങ്ങനെ ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4 സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജിഷ്ണു ആണ്. തുടരം എന്ന ചിത്രത്തിലെ കാടരും കൊമ്പ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഇന്ന് ലോക ഹൃദയ ദിനത്തിൽ എല്ലാ ഹൃദയ സ്നേഹികൾക്കും വേണ്ടി ഹൃദയം പാടുന്നു എന്ന സിനിമയിൽ ഹൃദയം പാടുന്നു, എന്റെ ഹൃദയം പാടുന്നു എന്ന ഗാനം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ കേൾപ്പിക്കുക. PV മുഹമ്മദ് വടക്കേ വാവന്നൂർ. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഹൃദയം പാടുന്ന പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 12 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് സുനലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ,
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഞാൻ ദിനേശാണ്.
1: ദിനേശാണ്? ദിനേശ് എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഞാൻ കാസർഗോഡ്.
1: കാസർഗോട്ടുകാരൻ ദിനേശ് ആണല്ലേ, ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
2: ഇല്ല,
1: ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്.
2: ഓക്കെ,
1: ഏത് പാട്ടാ ദിനേശിനെന്ന് വേണ്ട?
2: കൊച്ചി രാജാവ് ചിത്രത്തിന്റെ
1: കൊച്ചി രാജാവ് സിനിമയിലെ ഏത് പാട്ടാ?
2: അത് മുന്തിരി പാടാം.
1: മുന്തിരി പാടം എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് ഞാൻ വെച്ചുതരാം. കാസർഗോട്ട് എല്ലാവരുടെ അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കുക. താങ്ക് യു. വിളിച്ചത് ദിനേശ് ആയിരുന്നു. ദിനേശ് റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് എരമല്ലൂരാണ്. നമസ്കാരം. മഴ നിലാവ് എന്ന സിനിമയിലെ രാവിൽ രാഗ നിലാവിൽ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് ഗിരീഷ് എരമല്ലൂർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഞാൻ പാർവതിയാണ്, പോളിന്ന് ടൈലർ ഷോപ്പ്.
1: ഓക്കെ പാർവതി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു,
1: സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പാട്ട് ഖുഷിയിലെ ഒരു പൊണ്ണു ഒന്നാം പാട്ട്.
1: ഒരു പൊണ്ണു ഒന്നാം പാട്ട് അല്ല, എന്താണ് ഈ പാട്ട് കേൾക്കാൻ ഇപ്പൊ ഒരു ആഗ്രഹം?
2: വലിയൊരു ആഗ്രഹമായിരുന്നു.
1: എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോ
2: ഡോക്ടർ അഹലില് മറ്റേ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ?
1: അതെ, സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച.
2: ആ ഡോക്ടറിന്റെ ഹോസ്പിറ്റല് എന്റെ വീടിന്റെ തൊട്ടാണ്.
1: ആണോ? ഡോക്ടർ നല്ല പരിചയം
2: ഉണ്ടല്ലേ? നന്നായി അറിയുന്ന ഡോക്ടറാണ് കേട്ടോ.
1: ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. വിളിച്ചത് പാർവതി ചേച്ചി ആയിരുന്നു. പാർവതി ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് ഇതാ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കവിത ചേച്ചിയാണ്, കവിത മോഹൻദാസ്. ഹായ് അഹല്യ, എല്ലാവർക്കുമായി ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തില് നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെ ഉള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? രതി ചേച്ചിയാണ്, തിരുനെല്ലായി. ഓക്കെ, രതി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? ആദ്യമായിട്ടാണോ നമ്മള് സംസാരിക്കുന്നത്?
2: അല്ല, ഞാൻ കൊറേ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, റേഡിയോ FM കേട് വന്നപ്പോ ഇന്നലെയാണ്
1: വാങ്ങിച്ചിട്ട് വന്നത്. ഓക്കെ, അപ്പൊ കൊറേ നാളായി FM കേട്ടിട്ടല്ലേ?
2: കേട്ടിട്ട് കൊറേയായി.
1: അപ്പൊ
2: സുനിലാണെന്ന് അറിഞ്ഞപ്പോ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നോണ്ടിരിക്കാണ്.
1: ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് കിട്ടിയത് അല്ലേ? ഓക്കെ, എന്തായാലും കൊറേ നാള് കൂടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇനി FM കേട് വരുത്തരുത്, കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് കിലുക്കത്തിലെ മീനവേനൽ ഒരു പാട്ടില്ലേ,
1: മീനവേനൽ നല്ല പാട്ടാ, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് രതിച്ചേച്ചിയായിരുന്നു. രതിച്ചേച്ചി റിക്വസ്റ്റ് ചെയ്ത കിലുക്കത്തിലെ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ചിറ്റൂരിൽ നിന്നും അരുൺ റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്, എനിക്ക് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ എന്റെ ഹൃദയതാളം എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ശ്രീനിവാസൻ, മലപ്പുറം പൊന്മല എന്ന് പറയും.
1: ഓക്കെ, മലപ്പുറംകാരെല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു.
2: ഓക്കെ,
1: അടിപൊളിയായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. മലപ്പുറംകാരൊക്കെ
2: സുഖമായിട്ട്
1: പോകുന്നു. ഓക്കെ, അപ്പൊ ശ്രീനിവാസൻ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: പാട്ട് ഞാൻ നമ്മളെ ഹൃദയദിനൊക്കെയാണ്. അപ്പൊ ആ പാട്ട് ഞാൻ പറഞ്ഞ പാട്ട് പോയി, അതുകൊണ്ട് എനിക്ക് വേറൊരു പാട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ മധ്യവേദന സിനിമയിൽ യശ്വദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്, സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്നു പോകാൻ മോഹമില്ലാത്തവരുണ്ടോ? ആ പാട്ട്
1: മോഹമില്ലാത്തവരുണ്ടോ? ഇല്ലല്ലേ.
2: ഇല്ല,
1: എല്ലാവർക്കും ഒരു മോഹമാണ് ബാല്യത്തിലൂടെ സഞ്ചരിക്കാൻ.
2: നമ്മള് കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ എങ്ങനെയായാലും നമ്മളെ ബാല്യകാലൊന്ന്
1: തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് പാട്ടിലൂടെ ബാല്യത്തിലേക്ക് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
2: ഒരു ബാലസുബ്രഹ്മണ്യൻ ഉണ്ട്, പിന്നെ ഇടപ്പള്ളിപ്പാറ ബാലസുബ്രഹ്മണ്യൻ പ്രേമ, ഞങ്ങൾ ഗണപതി എന്ന് വിളിക്കും. പിന്നെ ഒരു പ്രമീള ഒറ്റപ്പാലം, പിന്നെ ഒരു ബേബി ശാലിനി ലോട്ടറി വിൽക്കണ കാഴ്ച പരിമിതിയുള്ള ആളാണ്. അവന്റെ ഭർത്താവിന്റെ പേര് ബാബു എന്നാ വിളിക്കുന്നത്. ഒറിജിനൽ പേര് കേരള ഡ്രൈവറാണ്.
1: പാട്ട് കേട്ടോ.
2: ഒരു സുനിലുണ്ട്, ഒരു രാജീവ് കുടുംബത്തിന് ഈ പാട്ട്. പിന്നെ അവിടെ പാലക്കാട് അഹല്യ
1: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ശ്രീനിവാസൻ ചേട്ടനാണ് മലപ്പുറത്ത് നിന്നും വിളിച്ചത്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു അജിത് ചേച്ചി. സുനിലൂട്ട ഉച്ച നമസ്കാരം ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിലെ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി, അങ്ങനെയല്ലേ അല്ലേ, ആ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷക്കീല അക്ബർ ക ദമ്പതികൾക്കായി ഒപ്പം എല്ലാ കൂട്ടുകാർക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അജിത് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധവൻ ചേട്ടനാണ്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം തരളിതരാവിൽ മയങ്ങിയോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിലേട്ടാ, ഞാൻ അശ്വജിത്ത്. എനിക്ക് കല്യാണി സോങ് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അശ്വജിത്ത് ആവശ്യപ്പെട്ട ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അശ്വജിത്ത് റിക്വസ്റ്റ് ചെയ്ത പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ ഇനി നമുക്ക് നന്ദന റിക്വസ്റ്റ് ചെയ്ത പാട്ടിലേക്ക് പോവാം. നന്ദന റിക്വസ്റ്റ് ചെയ്ത പാട്ട് ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ശിശിരകാല മേഘ മിഥുന രഥിപരാഗമ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 പാട്ടുകളുണ്ട്, 2 ഹിന്ദി ട്രാക്സ് നിങ്ങളുടെ കാതോരം എത്തുന്നു. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീധരൻ അവനൂരാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഗാനം ഗർത്തും ബുല എന്ന് തുടങ്ങുന്ന ഒരു റഫി ഗാനമാണ് കേട്ടോ. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രമാ രാധാകൃഷ്ണനാണ്. ഖയാമത് സേ ഖയാമത് തക് എന്ന സിനിമയിലെ ഏം മേരേ ഹംസഫർ എന്ന പാട്ട് വയ്ക്കാമോ. ഞാൻ ആദ്യമായിട്ട് കണ്ട ഹിന്ദി സിനിമയാണ്. അമീർ ഖാന്റെയും ജൂഹി ചൗളയുടെയും സിനിമയാണ്. ഉദിത് നാരായണനും അൽക്കയും ചേർന്നിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജ് സമയത്ത് വളരെ ഹിറ്റായിരുന്നു ഈ ഒരു പാട്ട് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോളേജ് ഓർമ്മകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാട്ട് കൂടെയാണല്ലേ. ഓക്കെ, ആ ഒരു ഗാനമാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ പാട്ട്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഹീറ ജോൺജിയും കൃത്യം 2 മണിക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലേ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ ഗാനകോകിലും മധുരമായ ശബ്ദവും അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു. ഇന്ന് ഗാനകോകിലം എസ് ജാനകി അമ്മയുടെ അനശ്വരമായ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ പാട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാനകി അമ്മ ഗാനം.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്നൊരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും. ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകിയമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം, സന്ധ്യ എന്ന പാട്ട്. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ളൊരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായ ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ ബാബുരാജ് മാഷ് സംഗീതം നൽകി അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചില് പുറത്ത് കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തി ജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന ഒരു പാട്ട്. അങ്ങനെയാണ് ജാനകി അമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരം ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, എം എസ് ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീരോ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. SPB ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിൻ്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6-60 വരെ എന്നൊരു തമിഴ് ചിത്രം. രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എന്നത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ആൻഡ് എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിൻ്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിൻ്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നി. മാതളപ്പൂ എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരിക എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിൻ്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വിയുടെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീരാസ്.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയുത് പാറു എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകി അമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പാട്ടുകൾ ജാനകിയമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ, ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടിലാണ്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. On Ahalya FM, stay tuned.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഉങ്കൾ വാഴ്ക്കയിലെ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446000915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? ഈ ഒരു കാര്യം, ലിംഗഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇന്നത്തെ ജീവിതശൈലിയിൽ ഭൂരിഭാഗം പേരെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, നല്ല ഇടതൂർന്ന ആരോഗ്യമുള്ള മുടി എങ്ങനെ വളർത്തിയെടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഹെയറിനെ കുറിച്ചുള്ളതായിരിക്കും, ശരിയല്ലേ? ആക്ച്വലി എന്തുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ എണ്ണ തേച്ചാലും മരുന്നുകൾ കഴിച്ചാലും ചിലപ്പോഴൊക്കെ മുടി കൊഴിച്ചിൽ നിൽക്കാത്തതും മുടി വളരാത്തതും? ഇതിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മുടി എങ്ങനെയാണ് വളരുന്നത് എന്ന് ശാസ്ത്രീയമായ രീതിയിൽ മനസ്സിലാക്കണം. നമ്മുടെ തലയോട്ടിയിൽ ലക്ഷക്കണക്കിന് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. മുടി വളർച്ച എന്ന് പറയുന്നത് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അനാജൻ ഫേസ്, മുടി സജീവമായി വളരുന്ന ഘട്ടം. ഇത് 2 മുതൽ 7 വർഷം വരെ നീണ്ടു നിൽക്കും. രണ്ടാമത്തേത് കാറ്റജൻ ഫേസ്, മുടിയുടെ വളർച്ച നിലയ്ക്കുകയും ഫോളിക്കുലർ ചുരുങ്ങുകയും ചെയ്യുന്ന സംക്രമഘട്ടം. അത് 2 മുതൽ 3 ആഴ്ചകൾ വരെ നിൽക്കും. അടുത്തതാണ് ടെലോജൻ ഫേസ് എന്ന് പറയുന്നത്, പഴയ മുടി കൊഴിഞ്ഞു പോവുകയും പുതിയ മുടി വളരാൻ തുടങ്ങുകയും ചെയ്യുന്ന വിശ്രമഘട്ടം. അതൊരു 3 to 4 months വരെ ഉണ്ടാവും. ഈ വളർച്ചാഘട്ടത്തെ കൃത്യമായിട്ട് ഉത്തേജിപ്പിക്കാനും അനാജൻ ഘട്ടം ദീർഘിപ്പിക്കാനും സഹായിക്കുന്ന സമഗ്രമായ ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ഡോക്ടർ അഹല്യയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനുള്ള ആദ്യത്തെ പ്രധാന വശമായ ഉള്ളിൽ നിന്നുള്ള പോഷകാഹാരത്തെ കുറിച്ച്, അതായത് ഡയറ്റ് ആൻഡ് ഇന്റേണൽ ന്യൂട്രീഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ FM 90.4? പുറമെ എത്ര വില കൂടിയ ഷാമ്പുവോ അല്ലെങ്കിൽ എണ്ണയോ തേച്ചാലും ഉള്ളിലേക്ക് ശരിയായ പോഷണം ലഭിച്ചിട്ടില്ലെങ്കിൽ മുടി വളരത്തില്ല എന്നതാണ് സത്യം. ഈ മുടി എന്ന് പറയുന്നത് കെറാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, സോയാബീൻ, മീന്, ചിക്കൻ എന്നിവ മുടിയുടെ വേരുകൾ ശക്തമാക്കും. അടുത്ത് ബയോട്ടിൻ ആൻഡ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. വിറ്റാമിൻ B7 അഥവാ ബയോട്ടിൻ മുടി വളർച്ചയെ വേഗത്തിലാക്കുന്നു. ബദാം, ഈന്തപ്പഴം, വാൽനട്ട്, ധാന്യങ്ങൾ എന്നിവ ഇതിൽ സമ്പന്നമാണ്. അടുത്തായിട്ട് അയൺ കണ്ടന്റ് ആൻഡ് വിറ്റാമിൻ സി എന്ന് പറയും. രക്തയോട്ടത്തിലൂടെയും മുടിയുടെ വേരുകൾക്ക് ഓക്സിജൻ എത്തിക്കാൻ അയൺ അത്യന്താപേക്ഷിതമാണ്. ഈ പാലക്ക്, ചീര, ഈന്തപ്പഴം, നെല്ലിക്ക, നാരങ്ങ, മാതളം എന്നിവ കഴിക്കുന്നത് അയണിന്റെ ആകരണം കൂട്ടിക്കളയും. അതുകൊണ്ട് അയൺ ധാരാളം നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്താണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. ഈ തലയോട്ടിയുടെ വരൾച്ച മാറ്റി ഈർപ്പം നിലനിർത്താൻ ഫ്ലാക്സ് സീഡുകൾ, ചിയ സീഡുകൾ, പിന്നെ മത്തി, അയല പോലുള്ള മത്സ്യങ്ങൾ എന്നിവ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ദിവസം കുറഞ്ഞത് 2.5 to 3 liters വരെ വെള്ളം കുടിക്കുന്നത് തലയോട്ടിയുടെ ഡീഹൈഡ്രേഷൻ അകറ്റുന്നതിന് സഹായിക്കും. ഇനി അത്ര തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ തലയോട്ടിയിൽ നൽകുന്ന പരിചരണം, സ്കാൽപ് കെയർ ആൻഡ് മസാജ്. അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നല്ല വിളവ് നൽകാൻ മണ്ണ് ഫലഭൂഷ്ഠിതമായിരിക്കണമെന്ന് പറയാറുള്ളത് പോലെ തന്നെയാണ്, നല്ല മുടി വളരാൻ നമ്മുടെ തലയോട്ടി ആരോഗ്യമുള്ളതായിരിക്കണം. തലയോട്ടിയിലെ അഴുക്കും താരനും മാറ്റാനും രക്തയോട്ടം കൂടാനും കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തേത് ഗുണപ്രദമായ എണ്ണകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, ബദാം ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നിവ ചെറിയ രീതിയിൽ ചെറു ചൂടോടെ ഉപയോഗിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കും. അടുത്തത് സ്കാൽപ്പ് മസാജാണ്. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ വിരലുകളുടെ അഗ്രം കൊണ്ട് തലയോട്ടി വട്ടത്തിൽ മസാജ് ചെയ്യുക. ഇത് രക്തയോട്ടം കൂട്ടാനും ഹെയർ ഫോളിക്കിൾസിനെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. മൂന്നാമത്താണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് പ്രതിരോധിക്കണം. തലയോട്ടിയിലെ താരനടിയുന്നത് മുടിയുടെ വേരുകളെ ദുർബലപ്പെടുത്തും. ആഴ്ചയിൽ ഒരിക്കൽ ചെറിയ രീതിയിൽ ചെറുനാരങ്ങ നീരോ തൈരോ അല്ലെങ്കിൽ ടീ ട്രീ ഓയിലോ ഉപയോഗിച്ച് തലയോട്ടി വൃത്തിയാക്കുക. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് മസാജിന് ശേഷമുള്ള ശ്രദ്ധ എന്ന് പറയുന്നത്. എണ്ണ തേച്ച് മണിക്കൂറോളം വെക്കുന്നത് അഴുക്കടിയാൻ കാരണമാകും. അതുകൊണ്ട് എണ്ണ തേച്ച് 30 to 40 മിനിറ്റ്സിനുള്ളിൽ മൃദുവായ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയണം. ഇനി നമ്മൾ അറിയേണ്ട ഒരേ ഒരു കാര്യം കൂടി ഉള്ളൂ. അതാണ് മുടിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന്. അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയും എന്നാൽ വളരെ സിമ്പിളായിട്ടും പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ എഫ്എം 90.4? പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില നിസാര കാര്യങ്ങളാണ് മുടി കടുപ്പത്തിൽ കൊഴിയാനും പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടിയന്തരമായി ഒഴിവാക്കേണ്ടതെന്ന് അറിയണ്ടേ? അതിനുവേണ്ടിയല്ലേ ഇപ്പൊ ഈ ക്യൂരിയോസിറ്റിയോടെ വെയിറ്റ് ചെയ്യുന്ന. ഇനി ആരും വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ദേ ഇപ്പൊ തന്നെ പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, ചൂടുവെള്ളത്തിലെ കുളി അങ്ങ് ഒഴിവാക്കിക്കോള. കടുത്ത ചൂടുവെള്ളത്തിലെ തല കഴുകുന്നത് തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുത്താനും വേരുകളെ ദുർബലമാക്കുകയും ചെയ്യും. എപ്പോഴും സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളവും മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ കെമിക്കലുകളും ഹീറ്റ് സ്ട്രെയിറ്റനിങ്ങും ഈ ഹെയർ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈകള്, കടുത്ത കെമിക്കൽ അടങ്ങിയ ഡൈകള് എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മുടിയുടെ പ്രോട്ടീൻ ഘടനയെ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ ഈർപ്പമുള്ള മുടി ഒരിക്കലും ചീകരുത്. ഈറനോടെ ഇരിക്കുന്ന മുടിയുടെ വേരുകൾ വളരെ ദുർബലമായിരിക്കും. അതിനാൽ മുടി പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം വലിയ പല്ലുകളുള്ള മരച്ചീപ്പ്, അതായത് വൈറ്റ് ടൂത്ത് ആൻഡ് വുഡൻ കോംബ് ഉപയോഗിച്ച് മാത്രം പതുക്കെ പതുക്കെ ചീകി ഒതുക്കുക. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മൈൽഡ് ഷാംപൂവും കണ്ടീഷണറും, അതായത് സൾഫേറ്റ് പാരബൻ ഫ്രീ ഇല്ലാത്ത വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിക്കുക. ഷാംപൂ ചെയ്ത ശേഷം മുടിയുടെ അറ്റത്ത് നിർബന്ധമായും കണ്ടീഷണർ ഉപയോഗിക്കുന്നത് മുടി പൊട്ടിപ്പോകുന്നത് തടഞ്ഞിരിക്കും. അതുകൊണ്ട് ഇനി എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുമ്പോഴും നല്ല കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതാണ്. എങ്ങനെ മുടി കൊഴിച്ചിൽ കൂട്ടുന്നു എന്നും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനുള്ള പ്രകൃതിദത്ത കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാട്ടോ ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേൾക്കുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. നമ്മൾ ഭക്ഷണ കാര്യങ്ങളും ബാഹ്യ പരിചരണങ്ങളും പറഞ്ഞു. എന്നാൽ ജീവിതശൈലിയിലെ ചില ഘടകങ്ങൾ മുടി വളർച്ചയിൽ നിർണായകമാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാവേ. ഒന്നാമത്തെ കാര്യം, മാനസിക സമ്മർദ്ദവും ഉറക്കവും. കടുത്ത മാനസിക സമ്മർദ്ദം പിന്നെ ടെലോജൻ എഫ്ലൂവിയം എന്ന അവസ്ഥയിലേക്ക് കാരണമാവുകയും മുടി പെട്ടെന്ന് കൊഴിയാൻ ഇടയാകുകയും ചെയ്യും. ദിവസവും 7 to 8 hours ഗാഠനിദ്ര ഉറപ്പാക്കുക. യോഗയും മെഡിറ്റേഷനും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഉള്ളിനീര് അടങ്ങിയിരിക്കുന്ന സൾഫർ മുടി വളർച്ച ഉത്തേജിപ്പിക്കും. ആഴ്ചയിൽ ഒരിക്കല് തലയൊട്ടിയിൽ പുരട്ടി 20 minutes ശേഷം കഴുകാം. അടുത്തതായിട്ട് കറ്റാർ വാഴയും നെല്ലിക്കയും. ഈ കറ്റാർ വാഴ ജെല്ലും നെല്ലിക്കയുടെ നീരും ഉപയോഗിച്ച് തണുപ്പിക്കാനും മുടിക്ക് തിളക്കം നൽകാനും മികച്ചതാണ്. അടുത്തത് ഉലുവ വെള്ളം. തലേന്ന് കുതിർത്തി വെച്ച ഉലുവ അരച്ച് മാസ്കായി ഇടുന്നത് താരൻ മാറാനും മുടിക്ക് കട്ടിവെക്കാനും സഹായിക്കും. ഇനി അടുത്തതാണ് ക്ഷമ എന്ന് പറയുന്നത്. മുടി വളർച്ച എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. കെമിക്കൽസും ഭക്ഷണക്രമവും പരിചരണവും കുറഞ്ഞത് 3 to 6 months വരെ തുടർച്ചയായി പിന്തുടർന്നാൽ മാത്രമേ വ്യക്തമായ മാറ്റം നമുക്ക് കാണാൻ പറ്റൂ. ഇനി മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ഷമയാണ്. മുടി വളർച്ച എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതേ അല്ല. കൃത്യമായ ഭക്ഷണക്രമവും പരിചരണവും കുറഞ്ഞത് 3 to 6 months വരെ തുടർച്ചയായി പിന്തുടർന്നാൽ മാത്രമേ വ്യക്തിപരമായ മാറ്റം നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: 360 degree. നമസ്കാരം. 360 degree പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സിദ്ധമാർജി ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഞായറാഴ്ച ആവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പലരുടെയും മനസ്സിൽ ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു പേടി വരാറുണ്ട്. അയ്യോ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, വീണ്ടും ആ പഴയ മോട്ടം, സ്ട്രെസ്, അതൊക്കെ വീണ്ടും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, ആ ഒരു ചിന്തയായിരിക്കും പലർക്കും ഉണ്ടാവാം. തിങ്കളാഴ്ച രാവിലെ അലാം അടിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫോട് കൂടിയായിരിക്കും നമ്മളിൽ പലരും ആ ഒരു തിങ്കളാഴ്ച മോർണിംഗ് എണീക്കാറ്, അല്ലെ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൺഡേ ബ്ലൂസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പല കാര്യങ്ങളും പകുതി വഴിയിൽ കിടക്കുകയായിരിക്കും കേട്ടോ. അതായത് വീട് കംപ്ലീറ്റ് അലങ്കോലമായി കിടക്കുന്നുണ്ടാവും, ഓഫീസിലെ ടാസ്കുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ ചാടി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് അടുത്തൊരു സ്ട്രെസ്സിലേക്ക് മാറും. ഈ ഒരു പ്രശ്നം ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി തുടച്ചു മാറ്റാനായിട്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ 360 degree എത്തിയിരിക്കുന്നേ. അതെന്താ സംഭവം? സൺഡേ റീസെറ്റ് റുട്ടീൻ, അഥവാ ഞായറാഴ്ചകളിലെ സ്മാർട്ട് റീബ്യൂട്ടിംഗ്, അങ്ങനെ പറയാം അല്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 degree പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സൺഡേ റീസെറ്റ് റുട്ടീൻ എന്നൊരു കാര്യം നമുക്ക് കേൾക്കാം 360 degree ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ടൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. This is RJ Alia with you. എന്താണ് ഈ സൺഡേ റീസെറ്റ്? കേൾക്കുമ്പോൾ ഏതൊരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അതായത് നമ്മുടെ സൺഡേ, ആ സൺഡേയിലെ 24 മണിക്കൂറും നമ്മൾ ഇതിനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ എന്ത് വേണം, സൺഡേ വൈകുന്നേരങ്ങളിൽ ഒരു 1-2 മണിക്കൂർ മാത്രം നമ്മൾ ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് അടിക്കും അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കനത്ത ജോലി തിരക്കുകളിൽപ്പെട്ട് ഹാങ് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈഫിനെ അടുത്ത വീക്കിലേക്ക് വേണ്ടിയിട്ട്, അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ വീട് വൃത്തിയാക്കൽ, ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യൽ, മൈൻഡ് സെറ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു വെറുതെ പണിയെടുക്കലല്ല, മറിച്ച് എന്താ, അടുത്ത വീക്കിലേക്ക് വേണ്ടി, അടുത്ത ആഴ്ചയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പടിയായ ഫിസിക്കൽ റീസെറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആർ ലൈവ് ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. This is RGI here with you. Yes, guys, suppose and your reset in onnamathi bhagam. നമ്മുടെ വീടും മുറിയും വൃത്തിയാക്കുക എന്നതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞായറാഴ്ച വൈകുന്നേരം ഒരു നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് മുറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടുക. സാധനങ്ങളൊക്കെ കൃത്യമായ സ്ഥാനത്ത് എടുത്തു വെക്കുക, ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടുക. അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഓഫീസിൽ ഇട്ടു പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞായറാഴ്ച തന്നെ അയൺ ചെയ്ത് ഹാങ്ങറിലൊക്കെ എടുത്ത് വെക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ, ഇതാണ് ഇപ്പം ഇത്ര വലിയ കാര്യം. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ഏത് ഡ്രസ്സ് ഇടും എന്ന് ആലോചിച്ച് സമയം കളയുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഇമ്പാക്റ്റ് അറിയുള്ളൂ. അതല്ലാതെ കേൾക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ വലിയ കാര്യം അങ്ങനെ തോന്നും. പക്ഷേ ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കുക, അതിനുശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാലോ. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ ക്ലീൻ ആകുമ്പോൾ നമ്മുടെ മനസ്സും സ്വാഭാവികമായിട്ട് ഉണ്ടാവും, റിലാക്സ്ഡ് ആവും. ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ഭംഗിയുള്ള മുറിയാണെങ്കിൽ അവിടുത്തെ വൈബ് തന്നെ വേറെ ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു വീക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനോഹരമായിട്ട് തുടങ്ങിക്കോളും എന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതെന്താ, നമ്മളിപ്പോ റൂം ക്ലീൻ ചെയ്തു, റൂം മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, നമുക്കൊരു ഡിജിറ്റൽ ക്ലീനപ്പ് കൂടി ആവശ്യമാണ്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് കേൾക്കണം 360 degree ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡന്റ് വിതാഹലിയും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ഡിജിറ്റൽ ക്ലീനപ്പ്, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സൺഡേ റീസെറ്റ് റൊട്ടീനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ്, അതായത് നമ്മൾ മുൻപ് ഡിജിറ്റൽ മിനിമലിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ ഒരു കുഞ്ഞു പതിപ്പ് തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ റീസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഞായറാഴ്ച രാത്രി ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പ് ഒക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അനാവശ്യമായ വാട്സപ്പ് ഫോട്ടോകൾ, സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഓഫീസിലെ ഇൻബോക്സിൽ കിടക്കുന്ന അനാവശ്യ മെയിലുകൾ അക്കൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആപ്പുകൾ തുറന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ലാപ്ടോപ്പ് തുറക്കുന്ന സമയത്ത് കൺമുന്നിൽ വരുന്നത് കംപ്ലീറ്റ് ക്ലീൻ ആയ ഒരു ഹോം സ്ക്രീൻ ആണെങ്കിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഫോക്കസ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ ഡിജിറ്റൽ കൺഫ്യൂഷനുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാനായിട്ടും സാധിക്കും.

360 degree. This is RJ Ailia with you guys. Yes, appo nammude third step like povan pogana. Smart meal planning. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് കേട്ടോ. അതായത് ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഒരുപോലെ നേരിടുന്ന വലിയൊരു തലവേദനയാണ് എന്ത്? നാളെ രാവിലെ എന്ത് കറി വയ്ക്കും, ഓഫീസിലേക്ക് എന്ത് ഫുഡ് കൊണ്ടുപോകും? ആ ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണല്ലേ. ഈ ഒരു ചോദ്യം വരുത്തുന്ന സ്ട്രെസ് കാരണം പലരും രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഓഫീസിലേക്ക് ഓടി പോകാറുണ്ട്. അപ്പോൾ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് സൊല്യൂഷനാണ് ഞായറാഴ്ചകളിലെ മീൽ പ്രെപ്പ്. മീൽ പ്രെപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടി. അതായത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു കുഞ്ഞു പ്ലാൻ ഞായറാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതിനാവശ്യമുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളോ ഒക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ രാവിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന പക്വതയിലധികം ബഹളങ്ങളും സമയനഷ്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ പണം ലാഭിക്കാം എന്ന് മാത്രമല്ല ആരോഗ്യകരമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും.

0: 360 degree.
1: ഞാൻ അടുത്ത പരിപാടിയാണ് ആ ഒരു വീക്കിലി ടാസ്ക് മാപ്പിംഗ് ബ്രെയിൻ ടം എന്ന് പറയുന്നൊരു കാര്യം. അതായത് സൺഡേ റിവിസിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതാണ് ബ്രെയിൻ ടം, അഥവാ ചിന്തകളെ ഡയറിയിലേക്ക് പകർത്തി വെക്കുന്ന പരിപാടി. അതായത് ഞായറാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു പേപ്പറും പേനയും എടുക്കുക. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ, അതായത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രയോറിറ്റി അനുസരിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ വലിയ വലിയ ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈനുകൾ, പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബില്ലുകൾ, എമൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയറിയിലേക്ക് എഴുതാം. ഈ ജോമോ ലൈഫ് സ്റ്റൈലിൽ പറയുന്ന പോലെ അനാവശ്യമായ ഓട്ടങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ടാസ്കുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് പകരുമ്പോഴുണ്ടല്ലോ തലച്ചോറിലെ വലിയൊരു ഭാരം നമുക്ക് ഇറക്കി വെച്ചതായിട്ട് ഫീൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്നൊരു ആകുലത ഇല്ലാതാക്കാൻ കൂടി ശരിക്കും ഈ ഒരു എഴുത്ത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മളെ ശരിക്കും നല്ല രീതിയിൽ റിലാക്സ് ചെയ്യിപ്പിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കൂടി സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സൺഡേ നൈറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നു പോകരുത്.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ നൈറ്റ് റുട്ടീൻ, മെന്റൽ റീസെറ്റ്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൺഡേ ചെയ്യേണ്ട റീസെറ്റ് റുട്ടീനില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മെന്റൽ റീസെറ്റ്. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ടിപ്പിലേക്ക് പോകാം അല്ലേ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു മെന്റൽ റീസെറ്റ് കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡാനിഷ് ഫിലോസഫി ആയ ഹൈഗേ, ഈ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ രീതി ഉണ്ടല്ലോ, അതായത് മുറിയിലേക്ക് അടുത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നല്ലൊരു എന്താ പറയുക സുഗന്ധമുള്ള ഒരു കാൻഡിലൊക്കെ കത്തിച്ച് വെക്കുക. അതിനുശേഷം ഫോൺ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കി ദൂരേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് പ്രകൃതിയോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മനസ്സ് ായിട്ട് ശാന്തമാകുന്നതോടെ നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും, നല്ലൊരു സുഖനിദ്ര ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മെന്റൽ റീസെറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മൺഡേ ബ്ലൂസിന് പകരം പുതിയൊരു ആഴ്ചയെ വരവേൽക്കാനുള്ള ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും.

360 degree. Yes, dear friends, കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രി ആണ്. This is RJ Alia with you. അപ്പോൾ നമുക്ക് ദേ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആ സൺഡേ റീസെറ്റ് റുട്ടീനെ കുറിച്ചായിരുന്നു അല്ലേ. ജീവിതം എന്ന് പറയുന്നത് പ്ലാനുകളൊന്നും ഇല്ലാതെ അലസമാരി ഇങ്ങനെ ഒഴുക്കി വിടാനുള്ള ഒന്നല്ല അല്ലേ. ഇപ്പോൾ സാങ്കേതിക വിദ്യയും നമ്മുടെ ചിന്തകളും സ്മാർട്ടായിട്ട് ഉപയോഗിച്ചൊരു സൺഡേ റീസെറ്റ് ശീലമാക്കിയാൽ വരും ആഴ്ചയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞു റുട്ടീൻ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തിങ്കളാഴ്ചകളിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് മാറി ജീവിതം എത്രത്തോളം മനോഹരമാകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പുത്തൻ ടൈം മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും 360 ഡിഗ്രിയിൽ മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് ആയിലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വില കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ് പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24 വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFും 2 UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 UDFും 9 LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMRCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 മണിക്കുമിടയിലായിരിക്കും നിയന്ത്രണം. 65th സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3rd മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ 1st സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2.5 മുതൽ വൈകിട്ട് 6.5 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ ും ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടിനായരുടെ 105ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ BB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529-ലും നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 72,716-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,909.20 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പള്ളിക്കൂടം പോകലാം പക്കം ഓടിവാ, പള്ളിക്കൂടം പോകലാം പക്കം

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM.
4: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇന്ന് ദീപാവലിയിൽ ചെന്നൈ ഫുള്ളാ ലൈറ്റ്സ്, സ്വീറ്റ്സ്, ന്യൂ ഡ്രസ്സ്, ക്രാക്കേഴ്സ്. ആനാ ഇന്ത് ഇയർ ചെന്നൈയിൽ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് തിങ്ങും നടക്ക പോകുത്. നമ്മ സിറ്റി എവ്വളോ ലൗഡാ ഇരിക്കുന്നു മെഷർ പണ പോറോം. 60 സെൻസേഴ്സ്. തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് IIT മദ്രാസോട കൊലാബറേഷനിൽ ചെന്നൈയോട 15 സോൺസിൽ 60 മോണിറ്ററിംഗ് സ്റ്റേഷൻസ് യൂസ് പണി നോയ്സ് ലെവൽസ് ട്രാക്ക് പണ പോകുത്. ഒരു സോണുക്ക് 4 സ്റ്റേഷൻസ്. ആൻഡ് ഇന്ത് സെൻസേഴ്സ് ജസ്റ്റ് ദിവാലിക്ക് മറ്റും ഇല്ല, ഓൾറെഡി 2025 മാർച്ചിലിരുന്ന് ഡിസംബർ വരേക്കും ഡേ ആൻഡ് നൈറ്റിൽ ചെന്നൈയോട ആംബിയന്റ് നോയ്സ് ലെവൽസ് റെക്കോർഡ് പണിയിരിക്കു. ഇപ്പൊ ദിവാലി നോയ്സും അന്ത ഡേറ്റോട് കമ്പയർ പണ പോറാങ്ക. സോ വൺ സെൻസേഴ്സ് എപ്പടി നമ്മ സിറ്റിയോട് സൗണ്ട് മെഷർ പണു, ഡെസിബിൾനാ എന്നാ, ട്രാഫിക് നോയ്സും ക്രാക്കേഴ്സ് നോയ്സും എപ്പടി ഡിഫറെന്റാ ഇരിക്കും, ആൻഡ് ഇന്ത് ഡാറ്റാവ വെച്ച് നമ്മ എന്ന പണ പോറോം, ഇത പറ്റി എല്ലാം നമ്മ പേസ പോറോം. ആനാ പാട്ടുക്കപ്പുറം ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. പാട്ടുക്കപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. സ്റ്റേ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വണക്കം, വെൽക്കം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. നമ്മ ഇയർക്ക് ഒരു സൗണ്ട് എവ്വളോ ലൗഡാ ഫീൽ ആകുതുന്നു മെഷർ പണ ഡെസിബൽ സ്കെയിൽ യൂസ് പണുവാങ്ക. ആനാ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്നാന്നാ, ഡെസിബൽ സ്കെയിൽ ഓർഡിനറി സ്കെയിൽ മാതിരി ഇല്ല. 10 dB ഇൻക്രീസ്നാ സൗണ്ട് ജസ്റ്റ് കൊഞ്ച ലൗഡർന്ന് സിംപിളാ അർത്ഥം ഇല്ല. സോ 40 dB 50 dB പോകുമ്പോൾ നമ്പർല ജസ്റ്റ് 10 ഡിഫറൻസ് മാതിരി തെരിഞ്ഞാലും സൗണ്ട് ഇന്റൻസിറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇരിക്കും. അതിനാല് നോയ്സ് മെഷർമെന്റിൽ നമ്പേഴ്സ് ரொம்ப இம்பார்ட்டன்ட். ഇപ്പോൾ ചെന്നൈയില് 60 sensors இருக்கு. നമ്മ സിറ്റിയോട് സൗണ്ട് ഡയറി മെയിൻറ്റെയിൻ പണ പോകുന്നത്. സോ ഇത് വന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇനിഷ്യേറ്റീവ്. ഇതെ പറ്റി നിറയെ തെരഞ്ഞിക്കണോ ആണോ പാട്ടുക്ക് അപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സോ ഇന്ന് ദിവാലി ചെന്നൈയിലെ ജസ്റ്റ് ക്രാക്കേഴ്സ് ലൈറ്റ് അപ്പ് ആക പോകുന്നില്ല, ഡാറ്റാവും ലൈറ്റ് അപ്പ് ആക പോകുന്നത്. 60 sensors, 15 sounds, ഡി ആൻഡ് നൈറ്റ് മോണിറ്ററിംഗ്, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ എക്സ്റ്റെൻഡ് സ്റ്റഡിയിലെ ദിവാലി നോയ്സും പ്രോപ്പറാ ക്യാപ്ചർ പണ പോറാങ്ക. മേ ബി ഇന്ന് ഡേറ്റ നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് പിക്ചർ കൊടുക്കും. നമ്മൾ സിറ്റി ആക്ച്വലി എവ്വളോ ലൗഡ്, നോർമൽ ഡേയോട് കമ്പയർ പണുമ്പോൾ ദീപാവലിയിലെ എന്താ ഡിഫറൻസ്, എന്ത് ഏരിയാസിൽ നോയ്സ് അധികം, ആൻഡ് ഫ്യൂച്ചറിലെ സിറ്റി പ്ലാനിങ്ക് ഇന്ന് ഡേറ്റ എപ്പി ഹെൽപ് പണോ, അതെല്ലാം ഇന്ന് ഡേറ്റ സൊല്ലും. ബട്ട് സെൻസേഴ്സ് മെഷർ പണ മുടിയാതെ ഒരു തിങ് ഇരിക്കു, ദാറ്റ് ഇസ് കൺസിഡറേഷൻ. അത് നമ്മൾ മെഷർ പണ വേണ്ടിയ ഒരു തിങ്. സോ ഇന്ന് ദീപാവലി ലൈറ്റ്സ് എൻജോയ് പണുങ്ക, സെലിബ്രേഷൻസ് എൻജോയ് പണുങ്ക, ബട്ട് പക്കത്തില് ഇരിക്കുന്ന ഒരുത്തരോട് പീസും കൊഞ്ചം റിമെമ്പർ പണുങ്ക. ബിക്കോസ് ഫെസ്റ്റിവലോട് ഹാപ്പിനെസ് നമ്മൾക്ക് മറ്റും ഇല്ല, നമ്മൾ സറൗണ്ടിങ്സ്ക്കും കംഫർട്ടബിളാ ഇരുന്നാതാണ് സെലിബ്രേഷൻ കംപ്ലീറ്റ്. സോ ഇത് ചൊല്ലിക്കിട്ട് ഉങ്ങക്കിട്ട് ഇരുന്ന് ബൈ സൊല്ലത് ആർ ജി ഹീറോ അഹല്യ എഫ് എം 90.4. ഇത് നമ്മ നേരം. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
5: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
6: നമ്മളൊക്കെ ജീവിതത്തിൽ ചില മനുഷ്യരെ വല്ലാതെ അങ്ങ് വിശ്വസിക്കാറുണ്ട്. നമ്മുടെ കൂടെ തന്നെ നടന്ന്, നമ്മുടെ ഉപ്പും ചോറും കഴിച്ച്, എന്ത് കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചില സഹപ്രവർത്തകർ, അവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാവും. അവർ നമ്മുടെ നേരെ ഒരിക്കലും തിരിയില്ല, നമ്മുടെ നേർക്ക് തിരിയില്ല എന്നും, നമുക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്നും നമ്മൾ അത്രമാത്രം അന്ധമായിട്ട് വിശ്വസിക്കും. പക്ഷെ പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവുമില്ലാതെ ഈ മനുഷ്യർ നമുക്കെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മളെ പരസ്യമായിട്ട് അപമാനിക്കാനും നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയാനും അവർ മടിക്കില്ല. ആ സമയത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്തുകൊണ്ടാണ് എനിക്കിട്ട് പണിതത് എന്ന് നമ്മൾ ഓർത്തിട്ട് ദിവസങ്ങളോളം സങ്കടപ്പെടും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബന്ധങ്ങളിലെ ഇത്തരം വഞ്ചനകളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന വളരെ കൈപ്പേറിയ എന്നാൽ പ്രായോഗികമായ ഒരു വലിയ ജീവിത സത്യമാണ്. നമ്മൾ പോറ്റി വളർത്തിയ, നമ്മളോട് എന്നും വിശ്വസ്തത കാണിച്ചിരുന്ന നമ്മുടെ സ്വന്തം നായ പെട്ടെന്നൊരു ദിവസം നമ്മളെ നോക്കി വല്ലാതെ അങ്ങ് കുരയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊന്നു മാത്രം ഓർക്കുക, അതിന് നമ്മളെക്കാൾ വലിയ മറ്റാരോ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് കഠിനമായിട്ടൊക്കെ തോന്നാം, പക്ഷെ മനുഷ്യബന്ധങ്ങളിലെ വലിയൊരു ഇരട്ടത്താപ്പാണ് ഈ വരികൾ തുറന്നു കാട്ടുന്നത്. നമ്മളോടൊപ്പം നിന്ന ചില മനുഷ്യരുടെ വിശ്വസ്തത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, മറിച്ച് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും. എന്നാൽ നമ്മളേക്കാൾ വലിയൊരു ലാഭമോ പണമോ പദവിയോ മറ്റാരെങ്കിലും അവർക്ക് വെച്ച് നീട്ടുമ്പോൾ അവർ വളരെ സ്വാഭാവികമായി അവരുടെ യജമാനനെ മാറ്റും. പിന്നെ അവർ കുറയ്ക്കുന്നത് ആ പുതിയ യജമാനു വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഇത്തരം മനുഷ്യരുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ഒരിക്കലും നിങ്ങളുടെ സമാധാനം കളയരുത്. സ്വാർത്ഥതയും താല്പര്യങ്ങളും മാത്രം നോക്കി കൂടെ നിൽക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ വൈകിയതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് അവരുടെ യഥാർത്ഥ മുഖം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ എന്നോർത്തിട്ട് ആശ്വസിക്കുകയാണ് വേണ്ടത്. ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്ന അത്തരം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. വിശ്വസ്തത വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്ന ഇടങ്ങളിൽ ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവില്ല. മനുഷ്യരെ വിശ്വസിക്കുമ്പോൾ ഒരല്പം ജാഗ്രത എപ്പോഴും കൂടെ കൂട്ടുക. ആളുകളുടെ നല്ല വാക്കുകളേക്കാൾ അവരുടെ താല്പര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളെ ചതിച്ചവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവരുടെ മാറ്റത്തിന് പിന്നിലെ ആ പുതിയ ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുഞ്ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിന് മുകളിൽ ഒന്നിനും സ്ഥാനം നൽകാതിരിക്കുക. കപടമായിട്ടുള്ള വിശ്വസ്തതകളെയൊക്കെ തിരിച്ചറിയണം. താല്പര്യങ്ങൾക്കപ്പുറം ആത്മാർത്ഥതയുള്ള നല്ല സൗഹൃദങ്ങളെ മാത്രം കൂടെ കൂട്ടുക. കൂടുതൽ വ്യക്തതയുള്ള ചിന്തകളോടെ പുതിയൊരു ലൈഫ് കെട്ടിപ്പടുക്കണം. അതിനുശേഷം

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: Lighten your life. Lighten. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ സഹായിക്കാനും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാവരോടും നന്മയോടെ പെരുമാറിയാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ തിരിച്ച് ഈ ലോകവും നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറുമെന്ന്, എല്ലാവരും നമ്മളെ അത്രമാത്രം സ്നേഹിക്കുമെന്നും നമ്മൾ കരുതും. പക്ഷേ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു തിരിച്ചറിവുണ്ട്. നമ്മൾ എത്രയൊക്കെ നന്മ ചെയ്തിട്ടും പലരും നമ്മളെ വില കുറച്ച് കാണുന്നതായിട്ടും നമ്മുടെ സങ്കടങ്ങളിൽ ആരും കൂടെ ഇല്ലാത്തതായിട്ടും നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇത്രയൊക്കെ നല്ലവനായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ മനസ്സിലാക്കാത്തത് എന്നോർത്ത് നമ്മൾ വല്ലാതെ വിഷമിക്കും. ബന്ധങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ റിയാലിറ്റി പറയട്ടെ, നിങ്ങൾ ഒരുപാട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രം ഇവിടെ നിങ്ങൾ എല്ലാവരും വന്ന് സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് നിങ്ങളുടെ ആ നന്മയെ മുതലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യും. കേൾക്കുമ്പോൾ കുറച്ച് കയ്പൊക്കെ തോന്നാം, പക്ഷെ ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സത്യം. ഈ സമൂഹത്തിൽ പലരുടെയും സ്നേഹവും ബഹുമാനവും എന്ന് പറയുന്നത് പലപ്പോഴും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്താണ്. നമ്മളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നാൽ അവർക്ക് എന്ത് ലാഭമുണ്ട് എന്ന് നോക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. നമ്മൾ അതിരുകളില്ലാതെ നന്മ ചെയ്യുമ്പോൾ, എന്തിനും ഏതിനും എസ് എന്ന് മാത്രം മറുപടി പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും നമ്മളൊന്നും പറയില്ല എന്ന്. ഒടുവിൽ അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളെ വളരെ സ്വാഭാവികമായിട്ട് കറിവേപ്പിലെ പോലെ തള്ളിക്കളയുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം നമ്മളൊരു മോശം മനുഷ്യനായിട്ട് മാറണമെന്നല്ല, നമ്മൾ നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു അതിര് ഉണ്ടായിരിക്കണം. നമ്മുടെ നന്മയൊരിക്കലും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനായിട്ട്, നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറരുത്. എവിടെ നോ പറയണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ വില മനസ്സിലാക്കാത്ത, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ തേടി വരുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മബലിയാകുന്നതല്ല നന്മ, സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് യഥാർത്ഥ വിവേകം. നിങ്ങളുടെ നല്ല മനസ്സിനെ ഒരിക്കലും ആരുടെയും കളിപ്പാവയാക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. നിങ്ങളെ ഒരു വ്യക്തിയായി ബഹുമാനിക്കുന്നവരെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സമാധാനവും സന്തോഷവും ഒരിക്കലും പണയം വയ്ക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ അതിരുകൾ കൃത്യമായിട്ട് നിശ്ചയിച്ച് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോവുക. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ മാറ്റിവെക്കാം. ആളുകളുടെ സ്വാർത്ഥതകളെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ നന്മകൾക്ക് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക. സ്വന്തം ആത്മാഭിമാനത്തോടെ, വലിയ വ്യക്തതകളോടെ നമുക്കൊരുമിച്ച് നടക്കാം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഒരു വലിയ മത്സരമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ താൻ എത്രയോ മികച്ച ഒരാളാണ് എന്ന് കാണിക്കാനുള്ള മത്സരം. സമൂഹത്തിന് മുന്നിലും സുഹൃത്തുക്കൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്നും വലിയ വിജയത്തിലാണെന്നും വരുത്തി തീർക്കാനായിട്ട് നമ്മളിൽ പലരും വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്. നാലു പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി, നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മളില്ലാത്ത ഭാവങ്ങളും ആഡംബരങ്ങളും ഒക്കെ അഭിനയിച്ച് കാണിക്കും. പക്ഷേ ആ കപടമായ അഭിനയത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ ശൂന്യതയുണ്ട്. ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ മുഖംമൂടികൾ അണിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം സമാധാനം കൂടിയാണ്. കപടതകളില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ആത്മപരിശോധന എന്താണെന്നറിയോ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ താൽക്കാലികമായ ഒരു ലൈക്കിന് വേണ്ടിയിട്ട്, ഒരു കൈയടിക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഫേക്ക് ചെയ്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സത്യസന്ധത. നിങ്ങളുടെ കുറവുകളോടും നിങ്ങളുടെ പരിമിതികളോടും കൂടെ നിങ്ങളായിരിക്കുക. ബി യുവർ സെൽഫ് എന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എനിക്കിത്രയൊക്കെ ഉള്ളൂ എന്നും ഇതാണ് എൻ്റെ ശരിക്കുമുള്ള ജീവിതമെന്നും ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു വലിയ ആത്മവിശ്വാസം തന്നെ വേണം. നമ്മൾ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരുണ്ടാകും. അതാണ് യഥാർത്ഥ സ്നേഹം. നേരെ മറിച്ച് നമ്മളില്ലാത്ത കാര്യങ്ങൾ കാണിച്ച് ആളുകളെ ആകർഷിച്ചു കഴിഞ്ഞാൽ ആ ആകർഷണം എന്ന് പറയുന്നത് വെറും ഒരു കപടത മാത്രമാണ്. ഒരു വ്യാജമായ പ്രതിച്ഛായയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ വില കൊടുക്കേണ്ടി വരും. ആ കള്ളം പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ അഭിനയിക്കേണ്ടി വരും. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ സ്വാഭാവികതയോട് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളിലെ നല്ല മനുഷ്യനെ മനസ്സിലാക്കുന്നവര് നിങ്ങളെ തേടി വരും, അല്ലാത്തവര് ദൂരേക്ക് പോട്ടെ. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ സത്യസന്ധതയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. മുഖംമൂടികളെ അങ്ങോട്ട് അഴിച്ചു വയ്ക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒറിജിനാലിറ്റിയെ ബലി കഴിക്കരുത്. നിങ്ങളുടെ തനിമയിലാണ് നിങ്ങളുടെ ഭംഗി അടങ്ങിയിരിക്കുന്നത്. നിങ്ങളിലെ അപൂർണതകളെ പോലും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. കപടമായ കയ്യടികളേക്കാൾ എപ്പോഴും മൂല്യമുള്ളത് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കാണ് എന്ന് തിരിച്ചറിയുക. മിമിക്രി മാറ്റിവെക്കുക. അനുകരണങ്ങളൊക്കെ ഒഴിവാക്കാം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തിയിട്ട് സ്വന്തം തനിമയോടുകൂടി വലിയ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ ഗാനകോകിലും മധുരമായ ശബ്ദവും അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു. ഇന്ന് ഗാനകൂക്കിലും എസ് ജാനകി അമ്മയുടെ അനശ്വരമായ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ പാട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാനകി അമ്മ ഗാനം എന്ന് വേണം പറയാൻ. വളരെ ചെറുപ്പത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുത്തശ്ശി നമ്മുടെ അടുത്തുണ്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്നൊരു പാട്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചാന്ദുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളോടൊപ്പം RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും. ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകിയമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം സന്ധ്യ എന്ന പാട്ട്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ അഹല്യ FM.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ളൊരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായ ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ ബാബുരാജ് മാഷ് സംഗീതം നൽകി അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചില് പുറത്തു കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലെ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തി ജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന കണ്ണു നിറയ്ക്കുന്ന ഒരു പാട്ട്, അങ്ങനെയാണ് ജാനകി അമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്, ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജയ് ഹീരാ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. എസ് പി ബി ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6-60 വരെ എന്നൊരു തമിഴ് ചിത്രം, രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എൺപത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിന്റെ എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിൻ്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിൻ്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നി. മാതളപ്പൂ എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരിക എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിൻ്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വിയുടെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം, ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീരാ സ്റ്റേ.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയുത് പാറ് എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകി അമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പാട്ടുകൾ ജാനകി അമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ. ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയെന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുമുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്നൊരു പാട്ടല്ലാന്ന്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. On Ahalya FM, stay tuned.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.